0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂൺ മാസം 24 ബുധനാഴ്ച. കൊലവർഷം 1201 മിഥുനമാസം 10 ചിത്തിര നക്ഷത്രം. ഒപ്ര വിൻഫ്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കുള്ള കാര്യങ്ങളിൽ നന്ദിയുള്ളവരായിരിക്കുക, എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ നിങ്ങൾക്കൊരിക്കലും ഒന്നിനും തികയാതെ വരും. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പരാതിപ്പെടാൻ എളുപ്പമാണ്. എന്നാൽ നമുക്ക് ലഭിച്ച കൊച്ചു കൊച്ചു ഭാഗ്യങ്ങളെ ഓർത്ത് ഒന്ന് സന്തോഷിച്ചു നോക്കൂ. ജീവിതം എത്ര മനോഹരമാണ് എന്ന് അപ്പോൾ മനസ്സിലാകും. പരാതികൾ മാറ്റിവെച്ച് നന്ദിയുള്ള ഒരു മനസ്സോടെ ഈ ദിവസത്തെ നമുക്ക് വരവേൽക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: സ്നേഹം, അതിനെ നിർവചിക്കുക അത്ര എളുപ്പമല്ല. ഓരോ സ്നേഹബന്ധത്തിന് പിന്നിലും വ്യത്യസ്ത സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെ തീവ്രത ഏറിയും കുറഞ്ഞും ഒക്കെയിരിക്കും. നാം സ്നേഹിക്കുന്നു എന്ന് കരുതുന്നവരെല്ലാം നമ്മെ സ്നേഹിക്കണം എന്നില്ല. പലപ്പോഴും അടുത്തിടപഴകിയാലേ സ്നേഹം പൊലിക്കൂ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അത്രമേൽ ആഴത്തിൽ മനസ്സുകൊണ്ട് മനസ്സിനെ അറിഞ്ഞാൽ, സ്നേഹം പരസ്പരം അനുഭവപ്പെട്ടാൽ ഭൗതികമായ ദൂരം ഒരിക്കലും ഒരു പ്രശ്നമാകില്ല. കാരണം ദൂരം ശരീരങ്ങൾ തമ്മിലാണ്, മനസ്സുകൾ തമ്മിലല്ല. മനസ്സുകൾ തമ്മിലല്ല, മനസ്സുകൾ തമ്മിലുള്ള ബന്ധിക്കപ്പെട്ടിരിക്കലിലാണ് സ്നേഹം നിലനിർത്തുന്ന ഒരു വസ്തു. തമ്മിൽ എന്നും കാണുന്നതിലോ അടുത്തിരിക്കുന്നതിലോ മധുരവാക്കുകൾ മാത്രം കൈമാറുന്നതിലോ അല്ല, മറിച്ച് മനസ്സുകൾ തമ്മിലുള്ള ചേർച്ചയിലാണ് സ്നേഹം നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ആത്മബന്ധങ്ങൾ വിരളമാണെങ്കിലും അതിന് ഏഴഴകാണ്. നാം എത്ര വിശാലമായി ചിന്തിച്ചാലും ജീവിതാനുഭവങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. പല കാര്യങ്ങളും നാം ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായി നീങ്ങുന്നത് നമ്മളിൽ അസ്വസ്ഥതയുളവാക്കും. രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള വളരെ ശക്തമായ സുഹൃത്ത് ബന്ധത്തിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരുന്നത് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇവിടെ അമിതമായ സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സ്വാർത്ഥത കൂട്ടുകാരന് തന്നോട് പണ്ടത്തെ പോലുള്ള സ്നേഹമില്ല എന്ന പരാതിയിലൊക്കെ എത്തിക്കാം. മൂന്നാമനോടാണ് ഇപ്പോൾ കൂടുതൽ അടുപ്പം എന്ന തോന്നലിൽ ഒരു ഒഴിഞ്ഞു മാറലിന് ശ്രമിക്കുന്നവരും ഉണ്ട്. ഓരോരുത്തരും വ്യത്യസ്ത രീതികളിലാവും പ്രതികരിക്കുക. ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന അറിവ് മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്നാലോ ആ ഇഷ്ടം കപടമാണെന്ന് അറിഞ്ഞാലോ അത് മനസ്സിന് വലിയ വേദനയും ഭാരവും നൽകും. അതുവരെ ധരിച്ചു വെച്ചിരുന്നതൊക്കെയും തെറ്റായിരിക്കണേ എന്ന് നാം പ്രാർത്ഥിക്കും. പിന്നീട് ഒരാളെയും സംശയദൃഷ്ടിയോടെ അല്ലാതെ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ സാധിച്ചെന്ന് വരില്ല. അവിടെ തകർന്നടിയുന്നത് പ്രണയമോ സൗഹൃദമോ ഒന്നുമല്ല, പരസ്പര വിശ്വാസമാണ്. നാം ഇഷ്ടപ്പെടുന്നവർ നമ്മെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. ഭാര്യ ഭർത്താവിനോട് പരാതിപ്പെടുന്നത് നിങ്ങൾക്ക് എന്നേക്കാൾ സ്നേഹം നിങ്ങളുടെ വീട്ടുകാരോട് ആണ് എന്നും, മറിച്ച് ഭർത്താവ് അതേ നാണയത്തിൽ ഭാര്യയോടും പരാതിപ്പെടുന്നു. സുഹൃത്തുക്കൾ തമ്മിൽ നിനക്ക് പണ്ടത്തെ അത്രയും സ്നേഹം ഇപ്പോഴില്ല, പുതിയ കൂട്ടുകാരനെ കിട്ടിയപ്പോൾ എന്നെ മറന്നു. ഇങ്ങനെ ഓരോരുത്തരും സ്നേഹം പിടിച്ചു വാങ്ങാനുള്ള തത്രപ്പാടിലാണ്. ഇവിടെ സ്നേഹബന്ധങ്ങൾ ഊഷ്മളമാക്കുവാൻ മനസ്സുകൊണ്ട് പ്രയത്നിക്കുന്നതാണ് നല്ലത്. ഒന്നും ശാശ്വതമല്ലെന്നും നല്ല ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനാകുന്നത് ചെയ്യുന്നതുമാണ് നാം സ്വീകരിക്കേണ്ട നിലപാട്. ഒരുമിക്കാൻ മാത്രമുള്ളതാണ് എല്ലാ ബന്ധങ്ങളും പ്രണയവും എന്ന് വിശ്വസിക്കുന്നിടത്ത് കാര്യങ്ങൾ തകിടം മറിയുന്നു. ഒരുമിക്കാൻ മാത്രമുള്ളതല്ല സ്നേഹം. നമ്മളെ മാറ്റാൻ, വളർത്താൻ, കൂടുതൽ ശക്തരാക്കാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ മനോഹരമായ ഒരു ഓർമ്മയായി നിലനിൽക്കാൻ കൂടിയാവും സ്നേഹബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുക. എന്നാൽ അതൊക്കെ നമുക്ക് നോവുകൾ സമ്മാനിച്ചു, അതിനാൽ അവ വില കുറഞ്ഞതാണെന്നല്ല, ആ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാം ഇടയ്ക്കിടെ ഓർമ്മിക്കുന്നത് നല്ലതാണ്. അതുതന്നെയാണ് അതിൻ്റെ സൗന്ദര്യവും. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. പിന്നീട് അവർ ഏറെ അടുക്കുന്നതും ഇക്കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമതായി, മറ്റേയാളെ അറിയുവാനുള്ള കൗതുകം കൊണ്ടാണ് വ്യക്തികൾ തമ്മിലടുക്കുന്നത്. രണ്ടാമത്, ശരീരത്തോടുള്ള ആഗ്രഹം കൊണ്ടാണ്. മൂന്നാമതായി, ആ വ്യക്തിയിൽ നിന്നും നമുക്ക് ലഭിക്കാവുന്ന നേട്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇതൊന്നുമല്ലാതെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ട് മാത്രമാണ്. ഒടുവിൽ പറഞ്ഞ കാരണം കൊണ്ടുണ്ടാവുന്ന സ്നേഹബന്ധമേ എൽക്കാലവും നിലനിൽക്കുകയുള്ളൂ. കറകളഞ്ഞ സ്നേഹത്തിന് മാത്രമേ ഒരാളെ എക്കാലത്തേക്കും പിടിച്ചു നിർത്താനാവൂ. നമുക്ക് കറകളഞ്ഞ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കാം. ഹിന്ദോള രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ സ്നേഹത്തിന്റെ ഊഷ്മളത വിരിയുന്ന ഈ ഗാനമൊന്ന് കേട്ടുനോക്കിയാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 24-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. യൂറോപ്പ് മുഴുവൻ ഭയന്നിരുന്ന ഫ്രഞ്ച് ചക്രവർത്തി നെപ്പോളിയൻ ബോണോപാർട്ട് തന്റെ ഭീമാകാരമായ സൈന്യവുമായി റഷ്യയിലേക്ക് അധിനിവേശം ആരംഭിച്ചത് 1812 ജൂൺ 24-നാണ്. കച്ചവട ഉപരോധങ്ങൾ ലംഘിച്ചതിന് റഷ്യയെ ശിക്ഷിക്കുക എന്നതായിരുന്നു നെപ്പോളിയന്റെ ലക്ഷ്യം. ഏകദേശം 450,000-ലധികം സൈനികരുമായാണ് അദ്ദേഹം റഷ്യൻ അതിർത്തി കടന്നത്. എന്നാൽ റഷ്യക്കാരുടെ കടുത്ത പ്രതിരോധവും അവിടുത്തെ അതികഠിനമായ ശൈത്യവും കാരണം ഫ്രഞ്ച് സൈന്യത്തിന് വൻ നാശനഷ്ടം സംഭവിച്ചു. നെപ്പോളിയന്റെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിന്റെ തുടക്കമായിരുന്നു ഈ റഷ്യൻ അധിനിവേശം. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോഡഗാമ തന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഇന്ത്യൻ യാത്രയുടെ ഭാഗമായി ഗോവയിലും കൊച്ചിയിലും എത്താനുള്ള നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത് 1524 ജൂൺ മാസത്തിലെ ഈ ദിവസങ്ങളിലായിരുന്നു. ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയിയായി ചുമതല ഏറ്റെടുക്കാൻ രാജാവ് നിയോഗിച്ചതിനെ തുടർന്നായിരുന്നു ഈ യാത്ര. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ പോർച്ചുഗീസുകാരുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. അക്കാലത്ത് സിയാം എന്നറിയപ്പെട്ടിരുന്ന തായ്ലൻഡിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന പരമാധികാര രാജഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് സിയാം വിപ്ലവം നടന്നത് 1932 ജൂൺ 24-ന്. ഒരു കൂട്ടം സൈനിക ഉദ്യോഗസ്ഥരും ബുദ്ധിജീവികളും ചേർന്നാണ് രക്തരഹിതമായ ഈ അട്ടിമറി നടത്തിയത്. ഇതേ തുടർന്ന് രാജാവ് ഭരണം ഉപേക്ഷിച്ചെങ്കിലും രാജ്യത്ത് ഭരണഘടനാധിഷ്ഠിത രാജഭരണവും പാർലമെന്ററി ജനാധിപത്യവും നിലവിൽ വന്നു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ജനാധിപത്യ ആശയങ്ങൾ പടരുന്നതിന് കാരണമായ വലിയൊരു നാഴികക്കല്ലായിരുന്നു ഈ വിപ്ലവം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ പടിഞ്ഞാറൻ സഖ്യകക്ഷികൾക്കെതിരെ പ്രഖ്യാപിച്ച ബെർലിൻ ഉപരോധം ഔദ്യോഗികമായി ആരംഭിച്ചത് 1948 ജൂൺ 24-നാണ്. പടിഞ്ഞാറൻ ബെർലിനിലേക്കുള്ള എല്ലാ റോഡ്, റെയിൽ, കപ്പൽ ഗതാഗത മാർഗങ്ങളും സോവിയറ്റ് സൈന്യം തടഞ്ഞു. പടിഞ്ഞാറൻ ബെർലിൻ ജനതയെ പട്ടിണിക്കിട്ട് കീഴടക്കുക എന്നതായിരുന്നു റഷ്യയുടെ ലക്ഷ്യം. ഇതിനെ ചെറുക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ബെർലിൻ എയർലിഫ്റ്റ് വഴി വിമാനമാർഗം ഭക്ഷണവും മരുന്നും എത്തിച്ചു നൽകി. ശീതയുദ്ധത്തിന്റെ ആദ്യത്തെ വലിയ അന്താരാഷ്ട്ര പ്രതിസന്ധിയായിരുന്നു ഇത്. പ്രപഞ്ചശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായ സർ ഫ്രെഡ് ഹോയിൽ ജനിച്ചത് 1915 ജൂൺ 24-ന്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ബെങ് ബാങ് എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് അദ്ദേഹമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ സിദ്ധാന്തത്തെ പരിഹസിക്കാനാണ് ഈ വാക്ക് ഉപയോഗിച്ചതെങ്കിലും പിൽക്കാലത്ത് അത് ശാസ്ത്രലോകത്ത് സ്ഥിരീകരിക്കപ്പെട്ടു. നക്ഷത്രങ്ങൾക്കുള്ളിൽ വെച്ച് എങ്ങനെയാണ് കാർബൺ, ഓക്സിജൻ തുടങ്ങിയ മൂലകങ്ങൾ രൂപപ്പെടുന്നത് എന്ന് കണ്ടെത്തിയത് അദ്ദേഹമാണ്. ആധുനിക ജ്യോതിശാസ്ത്ര ശാഖയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇന്നും പ്രപഞ്ച പഠനങ്ങളിൽ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 24-ാം തീയതി. ഫുട്ബോൾ ലോകത്തെ രാജകുമാരൻ, അർജന്റീനയുടെ മന്ത്രവാദി ലയണൽ ആന്ദ്രേസ് മെസ്സിയുടെ ജന്മദിനമാണ് ഇന്ന്. പന്തുകൊണ്ട് മൈതാനങ്ങളിൽ കവിത രചിക്കുന്ന, ചരിത്രത്താളുകളിലെ റെക്കോർഡുകളെല്ലാം സ്വന്തം പേരിൽ തിരുത്തി കുറിച്ച ദ ഗോട്ടിന് ഇന്ന് ലോകമെമ്പാടുമുള്ള ആരാധകർ ജന്മദിനാശംസകൾ നേരുകയാണ്. അർജന്റീനയിലെ റൊസാരിയോ എന്ന ചെറിയ നഗരത്തിൽ ജനിച്ച് വളർച്ചാ ഹോർമോണിന്റെ കുറവ് എന്ന രോഗാവസ്ഥയോട് പോരാടിയാണ് മെസ്സി തന്റെ കരിയർ ആരംഭിച്ചത്. എന്നാൽ പ്രതിഭയെ പ്രതിസന്ധികൾക്ക് തളയ്ക്കാനാകില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. ബാഴ്സലോണയുടെ അക്കാദമിയായ ലാ മാസിയയിലൂടെ വളർന്ന് കറ്റാലൻ ക്ലബിന്റെയും ലോക ഫുട്ബോളിന്റെയും നെറുകയിൽ അദ്ദേഹം എത്തിപ്പെട്ടു. കളിക്കളത്തിൽ മെസ്സിയുടെ ഇടങ്കാലിൽ നിന്ന് പിറക്കുന്ന മാന്ത്രിക നീക്കങ്ങൾ ഇന്നും ഡിഫൻഡർമാർക്ക് ഒരു നിത്യ സ്വപ്നമാണ്. ഒരുപാട് ക്ലബ് കിരീടങ്ങളും വ്യക്തിഗത പുരസ്കാരങ്ങളും നേടിയിട്ടും സ്വന്തം രാജ്യത്തിന് വേണ്ടി ഒരു വലിയ കിരീടം നേടാനായില്ല എന്ന വിമർശനം മെസ്സിക്ക് നേരെ ഉയർന്നിരുന്നു. എന്നാൽ 2021 കോപ്പ അമേരിക്കയും തുടർന്ന് ഖത്തറിന്റെ മണ്ണിൽ ലോകം കാത്തിരുന്ന ആ ലോക കിരീടവും അർജന്റീനയ്ക്കായി നെഞ്ചോട് ചേർത്ത് മെസ്സി ആ വിമർശനങ്ങളുടെ എല്ലാം നാവടപ്പിച്ചു.

0: കാൽപന്ത് കളിയിലെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലെ നായകനാണ്. കരിയറിന്റെ സുവർണ നിമിഷങ്ങളിലൂടെ ഇന്ന് മുന്നേറുന്ന പ്രിയപ്പെട്ട ലിയോ മെസ്സിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.
1: കണ്ണീരിന്റെ കബറിടങ്ങളിൽ ആരും മിശിഹായെ തിരയരുത്. കണ്ണീരിന്റെ തിരശീല മൂലം നമുക്ക് മിശിഹായെ കാണാൻ പറ്റിയില്ല എന്ന് വരും. അവൻ ഉയർത്തെഴുന്നേറ്റു.

കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിനപ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in. ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാണ് അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: Info@7.
4: നമസ്കാരം, Info@7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. ചിറ്റൂർ ഗവൺമെന്റ് ITയിൽ NCVT അംഗീകാരമുള്ള NSQF Level 4 നിലവാരത്തിലുള്ള 2 വർഷത്തെ സർവയർ ട്രേഡിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പരിശീലനം സൗജന്യമാണ്. യൂണിഫോം അലവൻസ് ഇനത്തിൽ 900 രൂപയും സ്റ്റഡി ടൂർ ഇനത്തിലേക്ക് 3000 രൂപയും എല്ലാ ട്രെയിനികൾക്കും ലഭ്യമാകും. പ്ലേസ്മെന്റ് സൗകര്യവും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി ടൂൾ കിറ്റ് വാങ്ങുന്നതിനുള്ള ധനസഹായവും നൽകും. കോഴ്സിന്റെ ഭാഗമായുള്ള പരീക്ഷാ ഫീസും പ്രവേശന ഫീസും തിരികെ ലഭിക്കും. പഠന കാലയളവിൽ ഉച്ചഭക്ഷണം, പോഷകാഹാരവും സൗജന്യമായി നൽകും. ജൂലൈ 10 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 94 96 54 66 23. നമ്പർ ഒരിക്കൽ കൂടി 94 96 54 66 23. ആലത്തൂർ LBS ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന വിവിധ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. +2 യോഗ്യതയുള്ളവർക്കായി 6 മാസത്തെ DCA, ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്കായി 1 വർഷത്തെ PGDCA, SSLC ഉള്ളവർക്ക് 4 മാസത്തെ ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, +2 അല്ലെങ്കിൽ കൊമേഴ്സ് ബിരുദമുള്ളവർക്കായി 6 മാസത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ റൈറ്റ്, ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ്, യൂസിംഗ് ടാലി എന്നിവയാണ് കോഴ്സുകൾ. SC ST OEC വിഭാഗക്കാർക്ക് ഇ ഗ്രാന്റ്സ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 94 47 43 01 71. നമ്പർ ഒരിക്കൽ കൂടി 94 47 43 01 71. ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് ഇ ഗ്രാന്റ്സ് പോർട്ടൽ 3.0 മുഖേന അപേക്ഷ ക്ഷണിച്ചു. 2026-27 അധ്യയന വർഷത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന കഴിഞ്ഞ അധ്യയന വർഷം എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ച പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ജൂലൈ 15. കൂടുതൽ വിവരങ്ങൾ ബ്ലോക്ക്, നഗരസഭകളിലെ പട്ടികജാതി വികസന ഓഫീസിലും ലഭിക്കും. ഫോൺ നമ്പർ 04912505005. നമ്പർ ഒരിക്കൽ കൂടി 04912505005. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ June 27 ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ്, കേന്ദ്ര മാനേജർ, GST ബില്ലിംഗ് സ്റ്റാഫ്, പാർക്കിംഗ് സ്റ്റാഫ്, ഡെലിവറി ബോയ്, 3-വീലർ ഡ്രൈവർ എന്നിവയാണ് ഒഴിവുകൾ. SSLC പ്ലസ് ടു ബിരുദം യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. രജിസ്ട്രേഷന് ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായ 300 രൂപയും സഹിതം ഹാജരാകണം. മുൻപ് രജിസ്റ്റർ ചെയ്തവർ രസീതും ബയോഡാറ്റയും ഹാജരാക്കിയാൽ മതി. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-2505-4345 നമ്പർ ഒരിക്കൽ കൂടി 0491-2505-4345. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലേഡീസ് ഹോസ്റ്റലിലെ മുറികളുടെ വാതിലിന് സ്റ്റീൽ ആൽ ഡ്രോപ്പ് സെറ്റ് സപ്ലൈ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ജൂൺ 24 വൈകിട്ട് 3 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-2975 നമ്പർ ഒരിക്കൽ കൂടി 0491-2975. മൃഗസംരക്ഷണ വകുപ്പിൽ ലെവൽ സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2, പൌൾട്രി അസിസ്റ്റന്റ്, മിൽക്ക് റെക്കോർഡർ, സ്റ്റോർ കീപ്പർ, എനിമിനേറ്റർ. കാറ്റഗറി നമ്പർ 535/2019 നിലവിൽ വന്ന റാങ്ക് നിയമം പൂർത്തിയായതിനാൽ റദ്ദാക്കിയതായി PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. കടമ്പഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ലബോറട്ടറിയിലേക്ക് ആവശ്യമായ റീഏജന്റുകൾ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ജൂൺ 30 രാവിലെ 11 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0466-2267-276 നമ്പർ ഒരിക്കൽ കൂടി 0466-2267-276. മരുന്ന് റോഡ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നതിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. MBBS മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായപരിധി 25 വയസ്സ് മുതൽ 50 വയസ്സ്. TCMC ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നിവയും അസലും ബയോഡാറ്റയും സഹിതം ജൂൺ 26 രാവിലെ 11 മുൻപ് എത്തണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജില്ലാ ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റ് തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം. MBBS റേഡിയോ ഡയഗ്നോസിൽ MD, DNB, DMRD യോഗ്യതയും കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനും ഉണ്ടാകണം. പ്രായപരിധി 2026 ജനുവരി 1 60 വയസ്സിന് താഴെയാകണം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായം, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക് ലിസ്റ്റിന്റെയും അസലും പകർപ്പും സഹിതം ജൂൺ 27 രാവിലെ 10:30 ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-2535-3327 നമ്പർ ഒരിക്കൽ കൂടി 0491-2535-3327. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ 2026-27 വർഷത്തെ പി മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷകൾ ജൂലൈ 31 വരെ ഇ ഗ്രാൻസ് പോർട്ടലിൽ നൽകാമെന്ന് പട്ടികവർഗ വികസന ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-2505-3853 നമ്പർ ഒരിക്കൽ കൂടി 0491-2505-3853. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 27 ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ്, കേന്ദ്ര മാനേജർ, GST ബില്ലിംഗ് സ്റ്റാഫ്, പാർക്കിംഗ് സ്റ്റാഫ്, ഡെലിവറി ബോയ്, ത്രീ വീലർ ഡ്രൈവർ എന്നിവയാണ് ഒഴിവുകൾ. SSLC പ്ലസ് ടു ബിരുദം യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. രജിസ്ട്രേഷന് ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും സഹിതം ഹാജരാകണം. മുൻപ് രജിസ്റ്റർ ചെയ്തവർ രസീതും ബയോഡാറ്റയും ഹാജരാക്കിയാൽ മതി. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-2505-4345 നമ്പർ ഒരിക്കൽ കൂടി 0491-2505-4345. ഇതോടുകൂടി ഇൻഫോ 7 പൂർണ്ണമാകുന്നു. നന്ദി.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
7: Listen without break. Red Ahalya FM 90.4. Kete kete.

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷി from road Kambalathara. Contact 7591979393.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
3: ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ്സ്. ഇന്നൊരു ചോദ്യത്തില് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കണേ. എത്രയാണ് ഒരു മനുഷ്യന്റെ പരമാവധി ആയുസ്? ഒരു 70 അല്ലെങ്കിൽ 80? എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? എത്രയാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടു ഷോർട്ട് അല്ലേ. ഈ ചുരുങ്ങിയ ജീവിതം കൊണ്ട് ദുരന്തങ്ങളും പരാജയങ്ങളും നമ്മൾ തന്നെ നേരിട്ട് അനുഭവിച്ച് പഠിച്ച് അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് 0-ത്തിൽ നിന്ന് തുടങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവോ നമുക്ക് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ലൈഫ് ഇസ് ടു ഷോർട്ട് ടു സ്റ്റാർട്ട് ഫ്രം സീറോ. നമ്മൾ എന്തിനു 0-ത്തിൽ നിന്ന് തുടങ്ങണം? നമുക്ക് മുന്നേ ജയിച്ചു കയറിയ ആളുകളുണ്ട്, തോറ്റുപോയ ആളുകളുണ്ട്. അവര് ജീവിച്ച് തീർത്ത അവരുടെ ഒരു ആയുസ്സിന്റെ മുഴുവൻ അനുഭവങ്ങളും അവരുടെ ബുദ്ധിയും ചിന്തയും ഒക്കെ പുസ്തകങ്ങളാക്കി നമുക്ക് മുന്നിൽ വെച്ച് തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ചിട്ട് വേണ്ടേ മുന്നോട്ട് പോവാനായിട്ട്? അല്ലാതെ ഇതൊന്നും അറിയാതെ ഞാൻ ഒന്നിൽ നിന്ന് തുടങ്ങാൻ പോവാണ് എന്നൊരു മൈൻഡ് സെറ്റ് എപ്പോഴും നല്ലതാണോ? ചില കാര്യങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ അത് നല്ലതാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കാം, പക്ഷേ അത് അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ലൈഫ് ഇസ് ടു ഷോർട്ട് ടു സ്റ്റാർട്ട് ഫ്രം സീറോ. നമുക്ക് മുന്നേ നമുക്ക് കിട്ടിയിട്ടുള്ള കുറെ എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, നമുക്ക് വായിച്ചറിയാൻ കുറെ പുസ്തകങ്ങളുണ്ട്, കുറെ മനുഷ്യർ ജീവിച്ച് തീർത്ത ജീവിതങ്ങളുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ വരുത്തുന്ന തെറ്റുകൾ ഉണ്ടാകും, അതിൽ നിന്ന് വീണ്ടും പാഠങ്ങൾ പഠിക്കുക, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ലേൺ ഫ്രം ബുക്സ്, ലേൺ ഫ്രം ദോസ് ഹു കെയിം ബിഫോർ യു. വളരെ നല്ലൊരു കാര്യമാണ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: വെൽക്കം ബാക്ക് ഗൈസ്. ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ പഠിച്ചതിന് ശേഷം നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതിനൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. ഒരു ചെറിയ ദ്വീപ്, അവിടെ ഒരു പ്രായമായൊരു ഡോക്ടർ. ആളുടെ ലൈഫ് മുഴുവൻ അവിടുത്തെ ചെടികളെയും പച്ചമരുന്നുകളെയൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു. അദ്ദേഹത്തെ ഗൈഡ് ചെയ്യാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇല്ല, പറഞ്ഞു തരാൻ വേറൊരു ഗുരു ഇല്ല, ഒരു ടീച്ചറും ഇല്ല. അപ്പൊ തുടക്കത്തിൽ പുള്ളിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു. ചില മരുന്നുകൾ കഴിച്ചപ്പോൾ ആളുകൾക്ക് അസുഖം കൂടി, ചിലർക്ക് വിഷബാധയേറ്റു. പക്ഷേ ഓരോ പരാജയവും ആ ഡോക്ടർ പുതിയൊരു പാഠം പഠിപ്പിച്ചു. പതുക്കെ പതുക്കെ അങ്ങനെ അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു ദ്വീപ് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു. അവിടെയുള്ളവരൊക്കെ ഹെൽത്തിയായി. അങ്ങനെ തന്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം പഠിച്ച കാര്യങ്ങളില്ലേ, അദ്ദേഹത്തിന് പറ്റിയ തെറ്റുകളില്ലേ, ഓരോ ചെടിയുടെയും ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം എല്ലാം ആ ഡോക്ടർ ഒരു പുസ്തകത്തിൽ കുറിച്ചു വെച്ചു. അദ്ദേഹം മരണക്കിടക്കയിൽ വെച്ച് തന്റെ അടുത്ത തലമുറക്കാരൻ ആ പുസ്തകം കൈമാറിക്കൊണ്ട് പറഞ്ഞൊരു കാര്യം എന്താന്നോ, ഇത് വെറുമൊരു പുസ്തകമല്ല, ഈ ദ്വീപ് വാസികൾക്ക് ജീവൻ ഞാൻ കൊടുത്തുകൊണ്ട് പഠിച്ച ഓരോ മൈന്യൂട്ട് അറിവും ഞാൻ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിനക്ക് ആവശ്യം വരും, എന്തായാലും ഉപകാരപ്രദമാകും എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകം കൊടുക്കുന്നു. ആ പഴയ ഡോക്ടർ മരിച്ചു പോവാണ്. വർഷങ്ങൾക്ക് ശേഷം അവിടേക്ക് പുതിയൊരു യുവ ഡോക്ടർ ചാർജ് എടുക്കാൻ വരികയാണ്. അപ്പോൾ ഈ ദ്വീപിലെ മനുഷ്യര് ആ പഴയ പുസ്തകം വളരെ ആദരവോടെ ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. പക്ഷെ ആ ചെറുപ്പക്കാരൻ എന്താ ചെയ്തതെന്നറിയോ, ആ പുസ്തകത്തിന്റെ പേജസ് ഒക്കെ ഇങ്ങനെ വെറുതെ അദ്ദേഹം ഒന്ന് മറിച്ചു നോക്കി, എന്നിട്ട് ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മറ്റൊരാളുടെ കുറിപ്പുകളുടെ ആവശ്യമൊന്നുമില്ല, എല്ലാം ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ചോളാം. എന്തിനാ ഇപ്പൊ എനിക്ക് ഇതിൽ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും ആവശ്യമില്ല, ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, ഞാൻ അത് വെച്ച് വർക്ക് ചെയ്തോളാം, എനിക്ക് വേറൊരാളുടെ സഹായവും ഇതിൽ വേണ്ട. അങ്ങനെ ആ ഡോക്ടർ പൂജ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആ ദ്വീപിലെ ചെടികൾ അന്ധമായി കൂട്ടിക്കലർത്തി മരുന്നുകൾ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എന്തായിരിക്കും റിസൾട്ട്? ആ പഴയ ഡോക്ടർക്ക് പറ്റിയ അതേ തെറ്റുകൾ, അതേ പരാജയങ്ങൾ അയാൾ വീണ്ടും ആവർത്തിച്ചു. ആ ദ്വീപിലെ ആളുകൾ വീണ്ടും രോഗികളായി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഈ പുതിയ ഡോക്ടർക്ക് ആ പഴയ ഡോക്ടർ എഴുതി വെച്ചിട്ടുള്ള ആ കുറിപ്പുകൾ ഓൾറെഡി അവിടെ ഇല്ലേ, അത് നോക്കിയിട്ട് ചെയ്താൽ പോരെ, ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവോ, എന്തൊരു ഫൂളാണ് ഇയാള് എന്ന് വിചാരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കാര്യമല്ലേ നമ്മളിൽ ഭൂരിഭാഗം പേരും സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്നത്. നമുക്ക് മുന്നേ നടന്നു പോയ ആളുകൾ തന്നുവെച്ച പാഠങ്ങളുണ്ട്, അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ തെറ്റുകൾ ആവർത്തിക്കോ? ഇല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഈ ആവർത്തിച്ച് ചെയ്യുന്ന തെറ്റുകൾ പലരും നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ചില ഒരു മടി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. സ്റ്റാർട്ട് ഫ്രം സീറോ എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നണില്ല ഈ കഥ കേൾക്കുമ്പോൾ. എന്തായാലും നമുക്ക് എഴുത്തോലയിൽ ഒരു പാട്ടിനുള്ള സമയമാണ്. പാട്ട് കേൾക്കുമ്പോൾ ഈ കഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കൊണ്ടെടുക്കാൻ സമരം, സ്വിമ്മിംഗ് പൂൾ സ്റ്റുഡൻസിന് യൂസ് ചെയ്യാൻ സമരം, അങ്ങനെ കുറെ പൊളിഞ്ഞ സമരങ്ങൾ. നിനക്ക് മതിയായില്ലേ?
1: കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ സമരം ജയിച്ചേനെ. നിങ്ങൾക്കൊക്കെ നോക്കി നല്ലതാണ്.

0: This day will never happen again.
1: ഇന്നലെ പോവാൻ നേരത്തെല്ലാരും നല്ല ഇമോഷണൽ ആയിരുന്നു. ഞാൻ കുറെ നേരം നിന്റെ സീറ്റിൽ വന്നിരുന്നു. എത്ര നല്ല മെമ്മറീസ് ഉള്ള സ്ഥലമല്ലേ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാ.
1: ലൈഫ് ഇസ് ടു ഷോർട്ട് ടു സ്റ്റാർട്ട് ഫ്രം സീറോ. നമ്മൾ എന്തിനു പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം? നമുക്ക് മുന്നേ ജയിച്ച് കയറിയ ആളുകളില്ലേ, തോറ്റുപോയ ആളുകളില്ലേ, അവരൊക്കെ ജീവിച്ച് തീർത്ത ആയുസിന്റെ മുഴുവൻ അനുഭവങ്ങളും നമ്മുടെ കയ്യിലില്ലേ. അവരുടെ ബുദ്ധിയും ചിന്തകളും ഒക്കെ പുസ്തകങ്ങളാക്കി നമുക്ക് മുന്നിൽ വെച്ച് തന്നിട്ടുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട് നമുക്ക് ചുറ്റും, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്. ലേൺ ഫ്രം ബുക്സ്, ലേൺ ഫ്രം ദോസ് ഹു കെയിം ബിഫോർ യു എന്ന് പറയുന്ന ഒരു വലിയ കാര്യം, അതേക്കുറിച്ചാണ് നമ്മൾ ഇന്നിങ്ങനെ എഴുത്തോലയിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടിരുന്നത്. നമ്മൾ പുസ്തകങ്ങൾ വായിക്കില്ല, മറ്റുള്ളവർ പറയുന്ന കേൾക്കില്ല, മുതിർന്നവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കില്ല, നമ്മളാണ് ഏറ്റവും ബുദ്ധിമാന്മാർ എന്ന ഭാവത്തിൽ എല്ലാം സ്വന്തമായി കണ്ടുപിടിക്കുമെന്ന് വാശി പിടിക്കും. എന്നിട്ട് എന്താ സംഭവിക്കുക? മറ്റുള്ളവർ പണം കൊടുത്തും ജീവൻ കൊടുത്തും പഠിച്ച അതേ തെറ്റുകളിലേക്ക്, അതേ പരാജയങ്ങളിലേക്ക് നമ്മളും ചെന്നു ചാടും. വീണ്ടും പൂജ്യത്തിൽ നിന്ന് തുടങ്ങും. വീണ്ടും പൂജ്യത്തിൽ നിന്ന് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്ക, അത്ര എളുപ്പമാണോ കാര്യങ്ങൾ? എന്തിനാ നമ്മൾ വെറുതെ സമയം കളയുന്നേ? മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമുക്ക് മുന്നിലുള്ളപ്പോൾ അത് വായിച്ച് പഠിച്ച് അടുത്ത ലെവലിലേക്ക് കുത്തിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ലേൺ ഫ്രം ബുക്സ്, ലേൺ ഫ്രം ദോസ് ഹു കെയിം ബിഫോർ യു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടി ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

യെസ് നിങ്ങളുടെ ഒപ്പം കൂട്ടുകൂടാൻ വേണ്ടി ഈ സമയം കൃത്യം 8 മണിയാകുന്ന സമയത്ത് അഹല്യ വിശ്വസുമായിട്ട് ഞാൻ വന്നിരിക്കുന്നു. ഞാൻ ഇന്ന് പറയുന്ന സമയത്ത് ഞാൻ അഹല്യയാണ് ഇന്നത്തെ അഹല്യ വിശ്വസിൽ നിങ്ങളുടെ കൂടെയുള്ളത്. എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നോ? എനിവേ ഞാൻ ഇവിടുത്തെ ഈ സുഖമായി സന്തോഷം ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ അഹല്യ വിശ്വസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ. ഞാനിങ്ങനെ ഈ ടൈറ്റിൽ ട്രാക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ പറയുന്നൊരു വരിയുണ്ട്, കേട്ട് കേട്ട് കൂട്ടുകൂടാം. അത് നമ്മുടെ ടൈറ്റിൽ. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ കൂട്ടുകൂടാൻ വേണ്ടി ഈ ഞങ്ങൾ വരുന്നു എന്നതാണ് ഈ ഒരു ട്രാക്കിൽ പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, യെസ് നമ്മളിങ്ങനെ നിങ്ങളോട് കൂടെ കൂട്ടുകൂടുന്നു, നിങ്ങൾ ഞങ്ങളുമായി കൂട്ടുകൂടുന്നു, ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ, ഒരു കൂട്ടുകൂടലാണ് മൊത്തത്തിൽ. യെസ് അങ്ങനെയാവുന്ന സമയത്ത് ഈ അഹല്യയായിട്ട് തന്നെ നിങ്ങൾ ഇത്രയും കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ ഇതുപോലെ നമ്മളെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും ഇല്ലേ. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്ന. അതുപോലെ തന്നെ ഇനിയും ഇങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് ഓരോരുത്തരെയും നമ്മൾ പരിചയപ്പെട്ടുകൊണ്ട് അയ്യോ എന്താ ഇവരെ നേരത്തെ പരിചയപ്പെട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഫ്രണ്ട്ഷിപ്പിന് അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഈ ബന്ധത്തിന്റെ ആഴമളക്കുന്നത് കാലമല്ല എന്ന് പറയാറുണ്ട്. അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അതായത് ഇപ്പോൾ 10 വർഷം 15 വർഷം ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഒരാളുടെ കൂടെ നമ്മൾ കണക്ട് ആയി, ചിലപ്പോൾ വെറും കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കും, 1 മന്ത് 2 മന്ത് അത്രയാവുന്ന സമയത്ത് പോലും നമുക്ക് വല്ലാത്തൊരു ബോണ്ട് കിട്ടും, വല്ലാത്തൊരു കണക്ഷൻ കിട്ടും അല്ലേ. അതാണ് ഈ ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം എന്ന് പറയുകയാണെങ്കിൽ. നമ്മൾ ഈ സൗഹൃദം തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മളവിടെ ഒന്നും തന്നെ നോക്കാറില്ല അല്ലേ. ഒരു കാറ്റഗറി വെച്ചിട്ട് ഓ ഇന്ന ക്വാളിറ്റീസ് ഉള്ള ആളാണ് എന്റെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ട്സ് ആക്കി എടുക്കൂ എന്നൊക്കെ പറയുന്നതിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അതൊന്നും ഇല്ലാതെ ഇങ്ങനെ കുറെ കുറെ റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാതെയൊക്കെയാണ് നമ്മൾ എപ്പോഴും സൗഹൃദം എന്ന് പറയുന്ന ആ ഒരു ഇമോഷണൽ ലൈഫിലേക്ക് കൊണ്ടുവരാറ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ് എവിടേക്കാ പോണേന്നറിയോ? ഇതുപോലെ കുറേ ഫ്രണ്ട്സ് ജോയിൻ ചെയ്ത സമയത്ത്, കണക്ട് ചെയ്ത സമയത്താണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതായത് ഇപ്പോൾ രണ്ട് ഫ്രണ്ട്സ് കൂടി ചേർന്ന സമയത്താണ് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടുപിടിച്ചത്. വാട്സപ്പ് അതുപോലെ തന്നെയാണ്. നമ്മൾ ഈ ഫുഡൊക്കെ ഓർഡർ ചെയ്യണോ സൊമാറ്റോ സ്വിഗ്ഗി, അതിനൊക്കെ പിന്നിൽ രണ്ട് സുഹൃത്തുക്കളുണ്ട്. രണ്ട് സുഹൃത്തുക്കളുടെ കോമ്പിനേഷനാണ് രണ്ട് സുഹൃത്തുക്കൾ കൂടിച്ചേരുന്ന സമയത്ത് സംസാരിച്ചതിൽ നിന്ന് ഉടലെടുത്ത കാര്യങ്ങളാണ് ഇതെല്ലാം. അങ്ങനെയും കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ദേ എന്റെ ചോദ്യം വളരെ ലളിതമാണ്. സംഭവം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് കൂടിച്ചേരുന്ന സമയത്ത്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ സംസാരിക്കാറ്? നിങ്ങളുടെ സംസാരിക്കുന്ന ആ ടോപ്പിക് ഉണ്ടാവുമല്ലോ, ആ ടോപ്പിക് എന്താണ്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് ഫ്രണ്ട്സൊക്കെ കൂടിച്ചേർന്ന സമയത്താണ് ഇന്ന് ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കും വാട്സപ്പും സ്വിഗ്ഗിയും സൊമാറ്റോ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് രണ്ട് ഫ്രണ്ട്സിന്റെ ആ ഒരു ബോണ്ടിൽ നിന്ന്. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പൊ നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ ആ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുന്ന സമയത്ത്, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ കാണുന്ന സമയത്ത് സംസാരിക്കുന്ന കാര്യം എന്താണ്? എനിക്കറിയാം അഹല്യയിലെ ശ്രോതാക്കൾ എല്ലാവരും നന്നായിട്ട് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ ചെയ്യുന്നവരാണ്. നമ്മളിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ. ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പിന് വളരെയധികം വാല്യൂ ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. എന്റെ ഫ്രണ്ടിനെ കാണുന്ന സമയത്ത് ഇത് മാത്രമേ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളൂ, ഞങ്ങൾ ഇത് മാത്രമേ സംസാരിക്കാറുള്ളൂ എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവില്ലേ. ഇപ്പൊ ഞാൻ എന്നിലേക്ക് നോക്കുന്ന സമയത്ത്, ഞാൻ എന്റെ ഫ്രണ്ട്സായിട്ട് കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ബിസിനസ്സിനെ കുറിച്ചാണ്. ഇനി പുതിയ ബിസിനസ് എങ്ങനെയായിരിക്കും, എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, നമ്മുടെ ഈ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്താലോ, ആ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്താലോ, ഒന്നും നടക്കാറില്ല. എന്നാലും വല്ലാത്ത പ്ലാനിംഗ് ആണ്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ഫ്രണ്ട്സായി സംസാരിക്കുന്ന ഒരു കാര്യം കേട്ടോ, ഭയങ്കര ബിസിനസ് പ്ലാനിങ്സ് ആണ്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന എന്തിനെ പറ്റിയായിരിക്കും? രസകരമായ കുറെ കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് നല്ല രസകരമായിട്ട് നിങ്ങൾ പോന്നോട്ടെ. വേഗം വേഗം വിളിച്ചോളൂ, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ്. ആ നമ്പർ ഇതാണ്, ദേ പിടിച്ചോ, 8281509000. 82 81 50 90 00. ഒട്ടും സമയം കളയണ്ട. അപ്പൊ വേഗം വേഗം വേഗം ചടപടി ചടപടി എന്ന കോൾസ് ഒക്കെ ഇങ്ങ് പോന്നോട്ടെ.

0: Ahilya wishes. Your lovely wishes on Ahilya FM 90.4. Kete kete kootu kooda.
1: Yes, once again, welcome back to Ahilya Wishes. അങ്ങനെ മനോഹരമായ ഒരു ഫ്രണ്ട്ഷിപ്പ് സോങ് ഒക്കെ കേട്ട് കഴിഞ്ഞതേ നമ്മൾ തിരികെ എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിട്ടുണ്ട്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ആ ഒരു കോളറിലേക്ക് പോയാലോ. യെസ്, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹായ്, ഗുഡ് മോർണിംഗ്.
1: ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
2: ഞാൻ റിൻസൻ. ചാല ഗുഡ് ഈവനിംഗ്.
1: ഞാൻ റിൻസൻ. റിൻസൻ ചേട്ടാ, സുഖമായിരിക്കുന്നോ?
2: സുഖമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു,
1: സുഖമായിരിക്കുന്നു. എന്തായാലും സുഖമായി സന്തോഷമായി പോട്ടെ കേട്ടോ. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം അങ്ങ് തരട്ടെ, സിമ്പിൾ ആണ് സംഭവം കേട്ടോ. റിൻസൻ ചേട്ടൻ റിൻസൻ ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുന്ന സമയത്തെ നിങ്ങൾ എന്താ ഡിസ്കസ് ചെയ്യാറ്? ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യം എന്താണ്?
2: അതായത് എന്റെ ഫ്രണ്ട്സുകളിൽ ഭൂരിഭാഗവും പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോ ഞങ്ങൾ മിക്കപ്പോഴും ആഴ്ചയിൽ 5 ദിവസം പാടാൻ പല സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോ ഈ പറഞ്ഞ ഫ്രണ്ട്സിനെ എല്ലാവരും കാണുമോ എന്റെ ഫ്രണ്ട് ബ്ലേസ് എന്നുണ്ട്, ഫ്രണ്ട് പിന്നെ ഒരു ഭരത് സാറുണ്ട്. ഞങ്ങളൊക്കെ കാണുമ്പോ ആദ്യം സംസാരിക്കുന്നത് ഇന്ന ഏത് പാട്ടാണ് പാടുന്നത് ആദ്യം ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ആ പാട്ടിനെ കുറിച്ച് പറയും, പറയും അതിന്റെ സംഗീതം കൊടുത്ത് ഇന്ന ആളല്ലേ, അത് മ്യൂസിക് കമ്പോസ് ചെയ്ത ആളെ കുറിച്ച് പറയും, അതിന്റെ അതിലുള്ള ആ ഗാനരംഗം ഇന്ന ആളല്ലേ അഭിനയിച്ചാണ്. അത് കഴിഞ്ഞ് പാടി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ വരുന്ന ഏത് പാട്ടാ പറഞ്ഞു. സത്യം പാട്ടിനെ കുറിച്ച് സംസാരം വേറെ.
1: പാട്ട് വർത്തമാനമാണ്
2: പറയുന്നത് പാടുന്നത്. എന്റെ കൂടെ ഭരതൻ പറഞ്ഞ സാറുണ്ട്. സാറ് എന്റെ കൂടെ മിക്കപ്പോഴും ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോ സംസാരിക്കുമ്പോഴും പാട്ടിനെ കുറിച്ച് തന്നെ ഇങ്ങനെ കൊറേ പാട്ടുകൾ ഇങ്ങനെ കുറിച്ച് പറയുമ്പോ സാറ് പറയും ഇതൊക്കെ ഇവിടെ നിന്ന് അങ്ങനെ മുങ്ങി തപ്പി കൊണ്ടുവരുന്നു കേൾക്കാത്തൊരു കാര്യങ്ങൾ. അപ്പൊ അത് ഞാൻ പറയും, സാറ് ഈ പാട്ട് ഇങ്ങനെ പാടിക്കോളൂ എന്ന് പറയും. അത് ശരിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞങ്ങൾ പിന്നത്തെ ആഴ്ചക്കുള്ള പ്രിപ്പയർനെസ് ആയിരിക്കും. ഇതാണ് ഞങ്ങളുടെ ടോപ്പിക്.
1: ഞങ്ങളുടെ ടോപ്പിക് കൊള്ളാം, നല്ല അസൽ ടോപ്പിക്, രസകരമായ ടോപ്പിക് കേട്ടോ. ഓക്കെ ചേട്ടാ പറയൂ, ഇനി ഇന്നത്തെ വിഷസ് കൂടി പോരട്ടെ.
2: വിഷസ് ടി വി മുഹമ്മദ്, പ്രിയപ്പെട്ട സത്യഭാമമ്മ, റാണി വർഗീസ്, കുഞ്ഞപ്പ പന്താവൂര്, പിന്നെ
1: എല്ലാവർക്കും
2: എല്ലാവർക്കും
1: സൂപ്പർ ഡൂപ്പർ ആവട്ടെ. ഒരു ദിവസം ഞാനും വിഷ് ചെയ്യുന്നു. അപ്പൊ നമ്മളെ വിളിച്ചത് റിൻസൻ ചേട്ടനായിരുന്നു കേട്ടോ. റിൻസൻ ചേട്ടൻ ഫ്രണ്ട്സ് ആയിട്ട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യം പാട്ടിനെ കുറിച്ചാണ്, സംഗീതത്തെ കുറിച്ചാണെന്നാണ് പറഞ്ഞത്. എനിവേ നമുക്ക് മറ്റൊരു കോൾ എടുത്തുന്നുണ്ട്, ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ മോളെ, ഞാൻ മാധവനാണ്.
1: മാധവൻ ചേട്ടാ, എന്തൊക്കെ വിശേഷം? സുഖാണോ?
3: നല്ല വിശേഷമാണ്. എല്ലാം കഴിഞ്ഞു, കുളിയെല്ലാം കഴിഞ്ഞു, ജപവും കഴിഞ്ഞു.
1: അതെ, എല്ലാം കഴിഞ്ഞിങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുകയാണ്.
3: അപ്പൊ ആര്യമോള് അങ്ങനെ സംസാരിച്ചപ്പോ ഞാനൊന്ന് വിളിച്ചതാണ്.
1: ഓക്കെ, പറയൂ. മാധവൻ ചേട്ടൻ സുഹൃത്തുക്കളെ കാണുന്ന സമയത്ത് എന്ത് കാര്യം ഏറ്റവും ആദ്യം സംസാരിക്കാറ്?
3: 10-15 സുഹൃത്തുക്കളുണ്ട്, കാലത്തണിഞ്ഞിട്ട് എന്നെ എപ്പോഴും വിളിക്കും.
1: എന്താ സംസാരിക്കാറ് സുഹൃത്തുക്കളായിട്ട് ഏറ്റവും ആദ്യം? കൂടുതൽ
3: വീട്ടുകാര്യങ്ങളൊക്കെ, വീട്ടുകാര്യങ്ങൾ സംസാരിക്കും.
1: വീട്ടുകാര്യങ്ങളാണ് സംസാരം. ആഹാ, കൊള്ളാലോ.
3: പാട്ട് പറയുകയാണെങ്കിൽ പാട്ട് പറയുന്ന പാട്ട് പറയുന്നൊക്കെ പറയും.
1: അതൊക്കെ പറയും, അതൊക്കെയാണ് സംസാരിക്കുന്നത് അല്ലേ?
3: മറ്റേ കൃഷ്ണ സത്യഭാമിയൊക്കെ എന്നെ 3-4 പ്രാവശ്യം വിളിക്കും, ഡെയിലി വിളിക്കും.
1: ഞാനത്തെ
3: സൂയില്ലാത്ത ഒരാളായാണ്. അപ്പൊ അവര് ആരോ ശരി എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. കണ്ടാളോ,
1: നല്ല കാര്യം. എന്തായാലും ഇനിയും ഇനി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വിളിക്കാം കേട്ടോ.
3: ഓക്കെ ശരി, പറയട്ടെ മോളെ,
1: വേഗം പറഞ്ഞോളൂ.
3: കൊഴിഞ്ഞാമ്പാറ സൈവദിനം, വളയോടി കൃഷ്ണേട്ടൻ, സത്യഭാമ കരിഞ്ഞാലപ്പുറം, ഭാരം പല്ലസേനം, ജോലി പാറ, ഗുരുവായൂരപ്പൻ, തിരുവല്ലമല, ഓമന, കൈതക്കുഴി, ഗോവി, വളതേരി.
1: ഓക്കെ, അപ്പൊ മാധവൻ ചേട്ടനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. നമ്മളെ വിളിച്ചത് മാധവൻ ചേട്ടനാണ്. സ്ഥിരം വിളിക്കുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് ആയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് ചേട്ടൻ സംസാരിക്കാറ് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനിയും നമുക്ക് നോക്കാം, നിങ്ങൾ സുഹൃത്തുക്കളെ കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആ കാര്യം എന്താണ്? അതായിരുന്നു എന്റെ ഇന്നത്തെ ചോദ്യം. ഇനിയും നമുക്ക് നെക്സ്റ്റ് കോളർ റെഡിയാണ്. ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം, ഇതാരാണ്?
4: ഞാൻ മോഹനൻ, കുന്നത്തൂർമാട്.
1: മോഹനൻ ചേട്ടാ, ബാക്ക്ഗ്രൗണ്ടിൽ റേഡിയോ വർക്കിംഗ് ആണോ? റേഡിയോ ഓൺ ആണോ?
4: റേഡിയോ ഒന്നും ഓണല്ല
1: അല്ലേ, എന്താന്നറിയില്ല. ഞാൻ പറയുന്നൊക്കെ എനിക്ക് തിരിച്ചിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
4: കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ?
1: ആ, ലൗഡ് സ്പീക്കർ ആണെങ്കിൽ അതൊന്നും ഓഫ് ചെയ്യണം കേട്ടോ.
4: ഒന്നുമില്ല,
1: ഒന്നുമില്ല. പക്ഷെ എന്താണാവോ, എന്തോ ഒരു പ്രശ്നം.
4: എന്താണെന്നറിയില്ല.
1: പോട്ടെ, സാരില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ മോഹനൻ ചേട്ടാ പറയൂ, ഫ്രണ്ട്സ് ആയിട്ട് എന്താ സംസാരിക്കാറ്?
4: ഫ്രണ്ട്സായിട്ട് നമ്മുടെ പ്രായം വെച്ച് നോക്കുമ്പോഴത്തേക്കും നടക്കാൻ പോയോ എന്ന് ചോദിക്കും.
1: നടക്കാൻ പോയോ എന്ന് ചോദിക്കും. ഇപ്പൊ അതാണ് ഏറ്റവും വലിയൊരു വർത്തമാന വിഷയം അല്ലേ.
4: നടക്കാൻ പോയോ, പോയിട്ട് വന്നിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഗുളികകളൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കും. ആരോഗ്യം നിലനിർത്തുന്ന
1: ഇപ്പൊ ആരോഗ്യമാണ് സംസാരം.
4: ആരോഗ്യമാണ്,
1: ആരോഗ്യമാണ് വിഷയം.
4: കാരണം ഏത് സമയത്തും വിസ എടുത്തിരിക്കുകയാണല്ലോ.
1: അങ്ങനെയൊന്നുമില്ല, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഞാൻ എനിക്ക് അങ്ങനത്തെ ടോപ്പിക്സ് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ.
4: ഞാനിപ്പോ കംപ്ലീറ്റ് തൈലം തേച്ച് നിൽക്കുകയാണ്.
1: ആണോ? അശ്ശോ, എന്നാ വേഗം പോയി കുളിച്ചോ. ഓക്കെ,
4: 8 AM
1: വിളിച്ചതാണ്. ഓക്കെ മോഹന ചേട്ടാ, അപ്പൊ എന്തായാലും ഫ്രണ്ട്സ് ആയിട്ട് ഇനിയും ആരോഗ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കുക കേട്ടോ. ഓക്കെ, ഒരു നല്ലൊരു ദിവസം കൂടി ആവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് മോഹനൻ ചേട്ടനായിരുന്നു. ഇപ്പോൾ പ്രായമൊക്കെ ആയി, അതുകൊണ്ട് ഫ്രണ്ട്സ് ആയിട്ട് ആരോഗ്യ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബിസിനസ്, ഞാനൊക്കെ ഫ്രണ്ട്സിനോട് കൂടുതൽ സംസാരിക്കാറ് ബിസിനസ്. ഓ, എന്ത് ബിസിനസ്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് വേറൊരു കിടില വിഷയം കൂടി ഉണ്ട്, ഫുഡ്. ഞങ്ങൾ ഫ്രണ്ട്സ് മീറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് സംസാരിക്കുന്ന ഒരു സെക്കൻഡറി അല്ലെങ്കിൽ സെക്കൻഡ് വിഷയം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫുഡാണ്. പുതിയ ഫുഡ് സ്പോട്ട് വന്നോ, അല്ലെങ്കിൽ പുതിയ ഫുഡ് എന്തെങ്കിലും പോയി ട്രൈ ചെയ്തോ, അവിടെ എങ്ങനെയുണ്ട്, ഇവിടെ എങ്ങനെയുണ്ട്, അവിടുത്തെ ഫുഡിന്റെ റേറ്റ് എങ്ങനെ, ഇവിടുത്തെ ഫുഡിന്റെ റേറ്റ് എങ്ങനെ. ഈ ഫുഡ് വിഷയം ഞങ്ങൾ വലിയൊരു സംഭവമാണ്. ആ ഫുഡിന്റെ കാര്യം സംസാരിച്ച് സംസാരിച്ച് ഞങ്ങൾ ആ വിഷയം കൂടെ അവസാനിപ്പിക്കുന്നത് പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ഒരു കഫേനെ കുറിച്ചായിരിക്കും. സംസാരം മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കാറൊന്നുമില്ല. എന്നാലും ഇങ്ങനെയാണ് ഞങ്ങളുടെ സംസാരങ്ങളൊക്കെ പോവാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണുന്ന സമയത്ത്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുന്ന സമയത്ത് എന്താണ് നിങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കുന്ന ആ ഒരു കാര്യം, അതാണ് ഇന്നത്തെ എന്റെ ചോദ്യം. എനിവേ, നമുക്ക് നെക്സ്റ്റ് ഒരു കോളിലേക്ക് പോകണം. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, 9 വരെയാണ് നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ വിളിക്കാനായിട്ട് നോക്കണം കേട്ടോ, ഒട്ടും സമയം കളയണ്ട. എനിവേ, നമുക്ക് നെക്സ്റ്റ് കോളർ നോക്കിയാലോ. ഹലോ, ഹലോ, ഹലോ, കൊള്ളാലോ, ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കൂ. ഹലോ, ഹലോ, ഹലോ, റേഡിയോയുടെ ശബ്ദം കുറച്ചോ. ഹലോ, ഹലോ, ഹലോ, ഹലോ, ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ആഹാ, എന്നെ വിളിച്ചിട്ട് റേഡിയോയിൽ നോക്കിയിരിക്കാണ്. ആഹാ, ഇവിടെ ശ്രദ്ധിക്കണ്ടേ, ഇല്ലെങ്കിൽ ഞാൻ പോവും കേട്ടോ. താറ്റാ ബൈ ബൈ എന്നൊക്കെ ഞാൻ പറയും. ഓക്കെ, ഇത് ആരാണ്?
5: ഞാൻ പറയുന്ന ആശ.
1: കേട്ടില്ല, പേര് കേട്ടില്ല, ഒന്നുകൂടി പറയോ.
5: ആശ.
1: ആശ, ആഹാ, അടിപൊളി. ആശ എന്ന് പറഞ്ഞ പേരിന്റെ അർത്ഥം എന്താ?
5: ആശ,
1: ആശ, പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അർത്ഥമുണ്ടോ? എനിക്കറിയില്ല, ഞാൻ ചോദിച്ചത് അർത്ഥമുണ്ടോ.
5: ആശയ്ക്ക് അർത്ഥമുണ്ട്, ആശയ്ക്ക് അർത്ഥമുണ്ടോ? ആഷാഢം.
1: ആഷാഢം, ആശ എന്നാണോ പറഞ്ഞേ?
5: ആശ, ആശ.
1: ആ, ഞാൻ കേട്ടത് ആസ എന്നാണ്. ഞാൻ ആസ കൊള്ളാലോ എന്ന് വിചാരിച്ചു. ഓക്കെ, ആശ. ആശ ചേച്ചി ആദ്യമായിട്ട് വിളിക്കുകയാണോ? ആദ്യമായിട്ട് വിളിക്കാണ്. ഓക്കെ ചേച്ചി, എന്താ ചെയ്യുന്നേ?
5: ഞാന് ഹെൽത്തിലാണ് വർക്ക് ചെയ്യാണ്.
1: ഹെൽത്തിൽ വർക്ക് ചെയ്യാണ്, അടിപൊളി അടിപൊളി. ഇന്ന് വർക്ക് ഉണ്ടോ? വർക്കൊക്കെ ഉണ്ടോ ചേച്ചി? വീട്ടിലാരൊക്കെ ഉണ്ട്?
5: വീട്ടില് ഹസ്ബൻഡും രണ്ടു മക്കളും.
1: ഓക്കെ അടിപൊളി, അപ്പൊ ഹാപ്പി ആയിട്ട് പോകുന്നു. പറയൂ, ആശ ചേച്ചിയുടെ ഫ്രണ്ട്സിനെ കാണുന്ന സമയത്ത് എന്ത് കാര്യം ഏറ്റവും കൂടുതൽ സംസാരിക്കാറ്?
5: നമ്മള് ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ചാണ് സംസാരിക്കാറ്, ഓരോ പുതിയ പുതിയ സ്പോട്ടിനെ കുറിച്ചാണ്
1: സംസാരിക്കാറ്. എന്നിട്ട് പോവാറുണ്ടോ, ട്രിപ്പ് പോവാറുണ്ടോ? അമ്മേ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയുള്ളവരെ കാണുന്നേ. സാധാരണ പ്ലാനിങ് മാത്രമേ നടക്കാറുള്ളൂ, ഒന്നും നടക്കാറില്ല. പക്ഷെ ഇവിടെ പ്ലാനിങ് മാത്രല്ല അല്ലേ? പോവാറുണ്ട്, അടിപൊളി, സൂപ്പർ, കൊള്ളാട്ടോ. ആ ഒരു സംസാരം ഇനിയും ഇനിയും മുൻപോട്ട് എന്തായാലും കൊണ്ടുപോകണം. കൊറേ സ്ഥലങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോണം കേട്ടോ. ആ പറയൂ, ഒരു പിന്നെ
5: ഇന്ന് വിഷസ് അറിയിക്കാൻ വേണ്ടിയാ വിളിച്ചത്.
1: പറയൂ, ഇന്ന് ആർക്കാണ് വിഷസ്?
5: മോന്റെ ബർത്ത്ഡേ ആണ്.
1: എന്താണ് മോന്റെ പേരെന്താ? ചേതക് ദീപ്. ഓക്കെ, അപ്പൊ ചേതക് ദീപിന് ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി ദൈവം ഒരുപാട് സ്നേഹത്തിൽ അറിയിക്കുന്നു കേട്ടോ. അപ്പൊ ബർത്ത്ഡേ ഒക്കെ നല്ല രീതിയിൽ ആഘോഷിക്കണം. ഓക്കെ ദേവി, അപ്പൊ എന്നാലും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാനൊക്കെ നോക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് ആസ ചേച്ചി ആയിരുന്നു കേട്ടോ. അപ്പോ ആസ ചേച്ചിന്റെ മകന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അഗൈൻ ഹാപ്പി ബർത്ത്ഡേ വിഷസ് ദേ ഞാൻ അറിയിക്കുന്നു. അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം എത്രയായിട്ടുണ്ട്? 8 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു കോളർ കൂടി വരുന്നുണ്ട്. ആ കോളിന് ശേഷം നമുക്ക് എന്തായാലും ഒരു പാട്ടിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഇല്ല, ആ കോളതി ആ വഴിക്ക് അങ്ങ് പോയിട്ടുണ്ട്, ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് എന്തായാലും റേഞ്ചും കാര്യങ്ങളും നോക്കണം. ഒപ്പം തന്നെ എന്ത് നോക്കണം? റേഡിയോടെ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശബ്ദം എന്തായാലും കുറച്ച് വെക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ദേഗേൻ ഒരു കോളർ എത്തിയിരിക്കുന്നു. ആ ഒരു കോളിലേക്ക് ഞാനൊന്ന് പോട്ടെ, നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ ഹലോ ഹലോ. ഇല്ല, മൊത്തത്തിൽ പ്രശ്നമാണ് ഗൈസ്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, റേഞ്ച് ഒന്ന് നോക്കിയേക്ക് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു പാട്ട് ഇത് എടുത്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്, നമുക്കത് കേൾക്കാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: Yes, once again, welcome back to Ahalya Vishes. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം 8 കഴിഞ്ഞ് 29 ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോയാലോ. യെസ്, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
2: ആരാധ്യ.
1: ആരാധ്യ, ആരാധ്യക്കുട്ടിയാണ്. ആരാധ്യക്കുട്ടി, സുഖാണോ? ക്ലാസ്സിൽ പോവാൻ റെഡി ആയോ ചക്കരെ? റെഡി ആയി. ഇനി എപ്പോഴാ പോണ്ടേ?
2: 8:50.
1: ഓക്കെ, അപ്പൊ ഫുൾ റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആരാധിക്കുട്ടാ, ചേച്ചി ഇന്ന് ചോദിച്ചത് കേട്ടോ?
2: ഇല്ല,
1: കേട്ടില്ലേ. ഒച്ചോടാ, കഷ്ടായി, കൊഴപ്പില്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ആരാധിക്കുട്ടി ഫ്രണ്ട്സ് ഇല്ല ആരാധിക്കുട്ടിക്ക്? നിറയുണ്ട്. അടിപൊളി. അപ്പൊ ഈ ഫ്രണ്ട്സ് ആയിട്ട് ആരാധിക്കുട്ടി എന്താ ഏറ്റവും കൂടുതൽ സംസാരിക്കാറ്?
2: ഞങ്ങള് മൂവീസ് ഓരോ കാണില്ല, അപ്പൊ അതിനെ കുറിച്ച് പറയും.
1: മൂവീസിനെ കുറിച്ചൊക്കെ സംസാരിക്കോ? ആഹാ, പിന്നെ എന്തിനെ കുറിച്ച് സംസാരിക്കാറ്?
2: ഞങ്ങളുടെ വെക്കേഷന്റെ അപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ, വേറെ ഫ്രണ്ട്സിനോടൊക്കെ എന്തൊക്കെയാ കളിച്ച് അതൊക്കെ പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ ടൂറൊക്കെ അങ്ങനെ പോയി, അങ്ങനെ കഴിഞ്ഞൊക്കെ പറഞ്ഞു.
1: അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയാറ്. ആ, ഇനി ഇതാണ് ചേച്ചി ചോദിച്ചേ. ഓക്കെ, ഇനി പുതിയ സിനിമ കാണുന്ന സമയത്ത് പോയി കഥയൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ചക്കരക്കുട്ട പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാ?
2: അഹല്യ വിഷസിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും.
1: ഓക്കെ, അപ്പൊ ആരാധിക്കുട്ടിയുടെ എല്ലാ ഫ്രണ്ട്സിനും സൂപ്പർ ഡൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യാൻ കേട്ടോ. പഠിച്ചു വിളിച്ച് സ്കൂളിൽ പോകണം. ഓക്കെ ഓക്കെ ഡാ, താങ്ക് യു. അപ്പൊ നമ്മളെ വിളിച്ചത് ആരാധിക്കുട്ടി ആയിരുന്നു കേട്ടോ. ആരാധിക്കുട്ടി ഫ്രണ്ട്സിനോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യം എന്തൊക്കെയാണ്, കണ്ട മൂവീസ്, എവിടെയൊക്കെ പോയി, അതൊക്കെയാണ് അവരുടെ സംസാരങ്ങൾ. ഇനിമേ നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ വരുന്നുണ്ട്, നോക്കട്ടെ ഞാൻ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ.
1: ആ ഹലോ, ഗുഡ് മോർണിംഗ്. റേഡിയോയുടെ ശബ്ദം നന്നായി ഒന്ന് കുറച്ചേ. കുറച്ചോ? ഇല്ല, പോരാ പോരാ, കുറച്ചും കൂടി നന്നായി കുറച്ചേ. അമ്മ കുറച്ചോണ്ടിരിക്കാണ്, പക്ഷെ അമ്മ അങ്ങോട്ട് റെഡി ആക്കിയിട്ടില്ല. അമ്മനോട് പറയൂ നന്നായി റേഡിയോയുടെ ശബ്ദം കുറച്ചു വെക്കൂന്ന്. കുറച്ചു. ഇനി പറഞ്ഞേ, ഇതാരാണ്? ആരാണ്? ഐശ്വര്യക്കുട്ടിയാണ്. ഐശ്വര്യക്കുട്ടി. ആ ഐശ്വര്യക്കുട്ടി, എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം, സുഖായിരിക്കുന്നു അല്ലേ. ക്ലാസ്സിൽ പോണ്ടേ ഇന്ന്? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? അതെന്താ, ക്ലാസ്സിൽ പോണ്ടേ? എഴുതാണോ? ഹോംവർക്ക് ചെയ്യാണോ?
3: അല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ. ഹോംവർക്ക് അല്ല, ടീച്ചർ എഴുതാൻ.

0: ആ പറഞ്ഞതൊക്കെ എഴുതാണ്. നീ അതൊക്കെ എഴുതി കഴിഞ്ഞിട്ടാണോ കഴിക്കുക? അമ്മ വാരിത്തരോ ഫുഡ്? ആഹാ, ഓക്കെ. അപ്പൊ ഐശ്വര്യക്കുട്ടാ, ഐശ്വര്യക്കുട്ടൻ എന്താ ഫ്രണ്ട്സിനോട് ഏറ്റവും കൂടുതൽ സംസാരിക്കാറ്?
1: ഫ്രണ്ട്സിന്റെ അടുത്ത് ഹോംവർക്ക് ഒക്കെ ചെയ്യുന്നു. പിന്നെ മറ്റേ ബ്ലാക്ക് പിങ്ക് വീഡിയോസിനെ കുറിച്ച് സംസാരിക്കും.
0: എന്താ
1: ബ്ലാക്ക് പിങ്ക് ബിടിഎസ്?
0: അമ്മേ, ബിടിഎസ് ഫാനാണോ?
1: അല്ല, ബ്ലാക്ക് പിങ്ക്.
0: ബ്ലാക്ക് പിങ്ക് ഫാനാണോ? ഓക്കെ ഓക്കെ, അതിനെ കുറിച്ചൊക്കെ സംസാരിക്കും.
1: പിന്നെ
0: കളിക്കും,
1: സ്റ്റോറീസ് ഒക്കെ പറയും.
0: ഓക്കെ, അടിപൊളി. അപ്പൊ ഇനിയും പുതിയ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഓക്കെ ചക്കരി, പറയൂ. വിശ്വസുണ്ടോ? എനിക്കാണോ? ഓ, താങ്ക് യു ഡാ, താങ്ക് യു. അപ്പൊ ഐശ്വര്യക്കുട്ടിക്ക് സൂപ്പർ ഡേ ആവട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് ഐശ്വര്യക്കുട്ടിയായിരുന്നു, ഐശ്വര്യക്കുട്ടിയായിരുന്നു. അപ്പൊ ഐശ്വര്യക്കുട്ടിക്ക് നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പോ ദേ, ഞാൻ വിളിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും പറയാണ്, വിളിക്കുമ്പോൾ എന്ത് ചെയ്യണം? റേഡിയോയുടെ ശബ്ദം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം. നിങ്ങൾ ലൗഡ് സ്പീക്കർ യൂസ് ചെയ്താണ് സംസാരിക്കുന്നതെങ്കിൽ ലൗഡ് സ്പീക്കർ കൂടി ഒന്ന് ഒഴിവാക്കിയതിനു ശേഷം സംസാരിക്കാനായിട്ട് നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ കോൺവേഴ്സേഷൻ അങ്ങ് റെഡി ആവില്ല ഗൈസ്, അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോ ദേ, ഇന്ന് ഞാൻ ചോദിച്ചൊരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? കാരണം ഇതുപോലെ പല ഫ്രണ്ട്സും കണ്ടിട്ടാണ് ഇന്ന് പല കാര്യങ്ങളും കണ്ടുപിടിച്ച് നമ്മളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു നാൾ നമ്മളും അങ്ങനെയൊക്കെ വരും അല്ലേ? അങ്ങനെ തന്നെയാണ്, ഫുൾ നമ്മൾ എന്താ പറയാ, നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്നൊരു ശുഭപ്രതീക്ഷ മനസ്സിലുള്ളത് നല്ലതാണ്. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട്സൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിചാരിക്കുന്ന കാര്യം അതാണ്, വൺ ഡേ, ഒരു ദിവസം മുറുക്ക് എന്നാണ് നമ്മൾ പറയാറ്. ഇനി ഒരു കോൾ ഇങ്ങനെ വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാ? ആദ്വിക. ആദ്വിക കുട്ടി എവിടുന്നാ വിളിക്കുന്നേ? ഏലപ്പുള്ളി. ഓക്കെ, ആദ്വിക കുട്ടി എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? തേർഡ്. ആദ്വിക കുട്ടി ഇതിനു മുൻപ് സംസാരിച്ചിട്ടുണ്ടോ ചേച്ചിനോട്? ആ, ആദ്വിക കുട്ടിയാണ് ഈ ആദ്വിക കുട്ടി. ഓക്കെ, ഇന്ന് ക്ലാസ് ഇല്ലേ? ക്ലാസ്സിൽ പോണ്ടേ? ക്ലാസ്സിൽ പോണം. റെഡിയൊക്കെ ആയോ? ഫുഡൊക്കെ കഴിച്ചോ? യൂണിഫോം ഒക്കെ ഇട്ടോ? അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയാ മതി അല്ലേ? ഓക്കെ. അപ്പൊ ആദ്വിക കുട്ടി ഫ്രണ്ട്സ് ഉണ്ട്? ആദ്വിക കുട്ടിക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്? കൊറേ ഉണ്ട്. എന്താ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കാറ്? വെറുതെ. അതാണ് നമുക്ക് പറയേണ്ട കാര്യം അല്ലേ? എങ്ങനെ സ്നാക്കിന്റെ ആ ബ്രേക്കിൽ നമ്മൾ എന്ത് കഴിക്കണം, അത് അതെന്തായാലും സംസാരിക്കണം കേട്ടോ. അത് വലിയൊരു കാര്യാണ്. ഓക്കെ, അപ്പൊ ആദ്വിക കുട്ടാ, വിഷസ് ഉണ്ടോ ഇന്നത്തെ? ആർക്കാ വിഷസ്? ഓക്കെ, അപ്പൊ ആദ്വിക കുട്ടിക്ക് നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ വിളിച്ചത് ആദ്വിക കുട്ടിയാണ്. ആദ്വിക കുട്ടി ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന കാര്യം ബ്രേക്ക് ടൈമിൽ എന്ത് കഴിക്കും, സ്നാക്സ് എന്ത് കഴിക്കും എന്നുള്ളതാണ്. അത് വലിയൊരു സംഭവമാണ് ഗൈസ്, നമ്മൾ അത് സംസാരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂലേ, ഒരു പ്രായം ചെല്ലും തോറും നമ്മളുടെ സംസാരത്തിന്റെ വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി മാറി വരും എന്നുള്ളതാണ്. അത് അങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എല്ലാം ഒന്നും നമ്മളുടെയിൽ സ്ഥിരമായിട്ടുണ്ടാവില്ല. ഏജ് മാറുന്ന സമയത്ത്, കാലഘട്ടങ്ങൾ മാറുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളും കാര്യങ്ങളൊക്കെ മാറും എന്നുള്ളതാണ്. എനിവേ, നമുക്കൊരു കോളർ ഇങ്ങനെ വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടെ കൃഷ്ണനാണ്. മക്കളെ,
0: പറയൂ കൃഷ്ണൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു?
3: നല്ല വിശേഷം,
0: നല്ല വിശേഷം, സുഖായി പോട്ടെ കേട്ടോ. അപ്പോ കൃഷ്ണൻ ചേട്ടാ പറയൂ, ഫ്രണ്ട്സ് ആയിട്ട് എന്താ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയം?
3: ആ, ഫ്രണ്ട്സ് പറയുമ്പോ ഞങ്ങക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, പഴയ ആൾക്കാരുണ്ടല്ലോ, പ്രായം ചെന്ന ആൾക്കാര്.
0: പ്രായം ചെല്ലുന്നതും ഫ്രണ്ട്ഷിപ്പായിട്ട് ഒരു ബന്ധമൊന്നുമില്ല, എന്നാലും സംസാരിക്കുന്ന വിഷയം എന്താണ്?
3: ഉണ്ടല്ലോ, പിന്നെ ദേഹസ്ഥിതി എന്ത് പറയുന്നു, ആഹാരം കഴിച്ചോ, പിന്നെ മരുന്ന് കഴിച്ചോ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ.
0: അങ്ങനെയുള്ള വിശേഷങ്ങളാണ് ഇപ്പോഴത്തെ സംസാര വിഷയം അല്ലേ?
3: ആഹാര രീതി കറക്റ്റ് ആണല്ലോ, പിന്നെ മരുന്ന് കഴിക്കണം, ആൾക്കാർക്ക് മരുന്ന് കഴിക്കാനുണ്ട്, അത് കൃത്യമായി കഴിച്ചോ, ആഹാരം കഴിച്ചോ. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം, ഉച്ചയ്ക്ക് പറയും നമുക്ക് ഏതാ പഴയ പാട്ടൊന്ന് പറയാതോ, പാട്ട് കേട്ട് കഴിഞ്ഞാൽ പറയും ആ നല്ല പാട്ടായിരിക്കും കേട്ടോ.
0: ഇതെങ്ങനെയാണ് പോകുന്നത്?
3: അതെ, എങ്ങനെയാണ് പോയിക്കൊണ്ടേരിക്കുന്നത്? ആൾക്കാരുണ്ട്, മാധവട്ടുണ്ട്, സത്യവാസ് ചേച്ചിന്, ഗുരുവായൂരപ്പനുണ്ട്, ജ്യോതി പാറയുണ്ട്,
0: അങ്ങനെ കൊറേ ഫ്രണ്ട്സ് ഉണ്ട്.
3: അതെ അതെ, അങ്ങനെ കൊറേ ജ്യോതി പാറയുണ്ട്, അങ്ങനെ കൊറേ ആൾക്കാരുണ്ട്.
0: ഓക്കെ, അപ്പൊ അവരോടൊക്കെ ഇനിയും ഇനിയും നല്ല നല്ല സംസാരങ്ങൾ നടക്കട്ടെ കേട്ടോ.
3: അതെ, അത് എന്നത്തെ വിശ്വസം എന്ന് പറയട്ടെ, ബഷീർ ആലത്തൂർ, ഗുരുവായൂരപ്പൻ, തിരുവല്ലാമല, ബാലം, പല്ലശാന, ജ്യോതിപ്പാറ, ഗോപി പള്ളത്തേരി, ശാന്തി സുമേഷ്, സത്യവർമ്മ, മാധവൻ, സൈഫുദ്ദീൻ, ഓമന, കൈതക്കുഴി,
0: എല്ലാവർക്കും
3: ഹൃദയം നിറഞ്ഞ ആശംസകൾ.
0: ഓക്കെ, അപ്പൊ കൃഷ്ണചേട്ടൻ നല്ലൊരു ദിവസം ഞാൻ വിഷയമാണ് കേട്ടോ. പണ്ട് നമ്മളിങ്ങനെ അറ്റൻഡൻസ് പറയില്ലേ, അതുപോലെയാണ് കൃഷ്ണചേട്ടൻ ടപ്പട്ടപ്പട്ടേത് പേരുകളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ഇനിമേ ഇതേ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം എത്രയായിട്ടുണ്ട്? സമയം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് കൂടെയുള്ളത്. ഞാൻ ആയില്ലയാണ്, നമുക്ക് ഒരു കവളർ എത്തുന്നു, ആ ഒരു കവലിലേക്കും കൂടി ഒന്ന് പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, നമസ്കാരം.
0: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ജ്യോതിച്ചേട്ടനാണ്, പാറയിൽ നിന്നാ. ജ്യോതിച്ചേട്ടൻ സുഖായിരിക്കുന്നു? സുഖായിരിക്കുന്നു. ഓക്കെ, അപ്പൊ ചേട്ടാ, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഫ്രണ്ട്സിനെ കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആ ഒരു വിഷയം, ആ ഒരു കാര്യം എന്താണ്? അതാണോ ചോദ്യം? ഓക്കെ,
2: അല്ല നമ്മൾ ആദ്യം ചോദിക്കുന്നത് അതായിരിക്കും.
0: അത് ചോദിക്കുന്ന ഒരു കാര്യം അതല്ല, ഒരു വിഷയമായി സംസാരിക്കുകയാണെങ്കിൽ ഇന്ന വിഷയമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാറ്.
2: ഓരോരുത്തർക്കും താല്പര്യമുള്ള വിഷയങ്ങളുണ്ട്, അത് അവരെ കൂടി ചർച്ച ചെയ്യും.
0: അത് ഡിഫറൻറ്റ് ആണല്ലേ. ഓക്കെ ഓക്കെ,
2: ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് വരും, അത് മുടങ്ങും. അത് അനുഭവങ്ങളുണ്ട്. അത് കാരണം ഒരു കാര്യം ഞാൻ അത് പ്രാവർത്തികമായിട്ട് ഇപ്പൊ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മളൊരു പ്ലാൻ സംഭവിക്കുന്ന അത് പ്ലാനിനെ മുടക്കും.
0: ഓരോരുത്തരുടെ അടുത്ത് ഓരോ രീതിയിലാണ് സംസാരിക്കാറ്.
2: ഓക്കെ
0: ചേട്ടാ, ഓക്കെ.
2: ഇരുപ്പം ചില ആൾക്കാരെ കൊണ്ട് ദിവസം വിളിക്കുള്ളൂ, കൃഷ്ണ പോലുള്ള ആൾക്കാരെ കൊണ്ട് സംസാരിക്കുള്ളൂ, അല്ലാതെ വേറെ കൂടെ
0: ഇല്ല ഇല്ല. ഓക്കെ ചേട്ടാ, അപ്പൊ പറയൂ, ഇനി ഇന്നത്തെ വിഷസ് കൂടി പറയൂ.
2: വിഷസ്
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് വിഷസ് അറിയിക്കാം. ഓക്കെ ചേട്ടാ, അപ്പൊ ജോസിച്ചേട്ടൻ നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷയമാണ് കേട്ടോ. അങ്ങനെ ഈ സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് അടുത്തൊരു കോളർ കൂടി എത്തുന്നുണ്ട്. കുറച്ച് സമയം കൂടി എനിക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
4: നമസ്കാരം, നല്ലൊരു ശുഭദിനം നേരുന്നു.
0: ആഹാ, നല്ലൊരു ശുഭദിനം തിരിച്ചു ഞാൻ നേരുന്നു. പറയൂ, ഇതാരാണ്?
4: ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
0: ജഗൻ ചേട്ടനാണ്. അപ്പൊ ജഗൻ ചേട്ടാ,
4: ആ പറയൂ,
0: എന്താണ് ഫ്രണ്ട്സിനെ കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആ ഒരു വിഷയം?
4: നമ്മുടെ ഹെൽത്തും, നമ്മുടെ ഹെൽത്തിനെ കെയർ ചെയ്യുന്ന ഭക്ഷണത്തെ കുറിച്ചാണ് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കല്.
0: ഭക്ഷണത്തെ കുറിച്ചാണ്? ഭക്ഷണ പ്രിയനാണോ?
4: അല്ലല്ല, നമ്മുടെ ഹെൽത്ത് കെയർ ചെയ്യാനുള്ള ഭക്ഷണം.
0: ഓ, ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു അല്ലേ?
4: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് നോക്കുമ്പോ ഫുഡുകളൊക്കെ ഞാൻ ആദ്യമൊക്കെ പല ഭാഗത്തുനിന്നും പോയി കഴിച്ചൊരാളായിരുന്നു. ഇപ്പോ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ആയി. കൺട്രോൾ ആയി വന്നിട്ട് നമ്മള് ഭക്ഷണങ്ങളൊക്കെ പലതും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോ ശരീരത്തിന് ഹെൽത്തിന് പിന്നെയും പിന്നെയും പ്രശ്നങ്ങൾ വരാണ്.
0: അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒന്ന് മാറി.
4: അതിനൊന്ന് മാറിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒന്നല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കുന്നത്, അപ്പൊ കാലിന് സ്വന്തമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചത് ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്.
0: അത് വേണം, അത് നമുക്ക് സെൽഫ് ആയിട്ട് കുക്ക് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്കില്ലാണ്. അതായത് ബേസിക്കാണ്. മാക്സിമം കെയർ ചെയ്യാറുണ്ട്. ഓക്കെ ചേട്ടാ, അപ്പൊ പറയൂ, ഇനി ഇന്നത്തെ വിഷസ് കൂടി പോരട്ടെ. ആർക്കാണ് ഇന്നത്തെ
4: വിഷസ്? നമ്മള് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും. പറയുന്നില്ല, നമ്മളുടെ FM-ൽ ഒരുപാട് നമുക്ക് സുഹൃത്തുക്കളുണ്ട്, അവർക്ക് നല്ലൊരു ശുഭദിനം നേരുന്നു.
0: ഓക്കെ, അപ്പൊ ജഗൻ ചേട്ടനും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അങ്ങനെ അതേ, നമ്മൾ ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റിംഗ് വിഷയം എന്താണ്, നിങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു കാര്യം എന്ന്. പല പല പല പല ഉത്തരങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഫുഡ്, ഹെൽത്ത്, അതുപോലെ ബിസിനസ്, ഇങ്ങനെ അധികം സംസാരിക്കാറില്ല എന്നാണ്. പക്ഷെ എന്താണെന്നറിയില്ല, മേ ബി ഇപ്പൊ ഞങ്ങളിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ജനറേഷൻ ആണല്ലോ, അതായത് നെക്സ്റ്റിലേക്ക് പോകുന്ന, ഒന്നുകൂടി ഗ്രോത്തിലേക്ക് പോകുന്ന ജനറേഷൻ ആയതുകൊണ്ടാവാം ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന കാര്യം ഈ ബിസിനസ്സും നെക്സ്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇനി ക്രിയേറ്റീവായിട്ട് അടുത്തൊരു കാര്യം നോക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളുടെ വിഷയങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, കാലങ്ങൾ മാറുന്തോറും നമ്മളുടെ ആ വയസ്സ്, ഏജ് മാറുന്തോറും നമ്മുടെ വിഷയങ്ങളും സംസാരങ്ങളും കാര്യങ്ങളെല്ലാം മാറി മാറി മാറി മാറി വരും എന്നുള്ളതാണ്. അതങ്ങനെയാണ്, കാലചക്രം ഉരുളും തോറും നമ്മളും അതിന്റെ കൂടെ കറങ്ങി കറങ്ങി കറങ്ങി അങ്ങ് പോവും. അപ്പൊ കറങ്ങാൻ വേണ്ടിയിട്ട് ഇതേ ഞാനൊരു പാട്ട് അങ്ങ് വെച്ചുതരാം. നല്ലൊരു പാട്ട് വരുന്നുണ്ട് അഹല്യ വിഷസിൽ. നമുക്ക് ആ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് വേഗം തന്നെ തിരികെ എത്താം അഹല്യ വിഷസിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: Your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
2: Yes, once again, welcome back. അഹല്യ വിഷസ്, അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുള്ളത് ഞാൻ ആയില്യാണ് കേട്ടോ. അപ്പോൾ ദേ ഇന്നത്തെ മെസ്സേജുകളിലേക്ക് പോവാൻ പോവാണ് ഞാൻ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നില്ലേ മെസ്സേജുകൾ കേൾക്കാൻ വേണ്ടി? ടൈപ്പ് ചെയ്യുന്നവരുണ്ടാവും. ടൈപ്പ് ചെയ്യുന്നവരാണെങ്കിൽ വേഗം വേഗം വേഗം മെസ്സേജ് സെൻഡ് ചെയ്തോളൂ കേട്ടോ, ഒട്ടും നിങ്ങൾ ലാഗ് അടിക്കണ്ട. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ആ ഒരു മെസ്സേജിലേക്ക് പോയാലോ. ആരാണ് ആദ്യത്തെ ആ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, ജീവിതം വളരെ ചെറുതാണ്, അത് അർത്ഥപൂർണമായി ജീവിക്കുക. മനസ്സിലെ നന്മയും സ്നേഹവും എല്ലാവർക്കും പകർന്നു നൽകുക. നാം പോരാടുന്നവരാണ്, പൊരുതാനുള്ള ഉൾക്കരുത്തുണ്ടാകട്ടെ. ശുഭദിനം നേരുന്നു, സുലൈ അയനിക്കോട്. സുലൈ ചേട്ടന്റെ മെസ്സേജ് ആയിരുന്നു, നല്ലൊരു മെസ്സേജ് ആയിരുന്നു അല്ലെ? കറക്റ്റാണ് ആ പറഞ്ഞൊരു കാര്യം അല്ലേ. നമ്മളെല്ലാവരും ഫൈറ്റേഴ്സാണ്, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു കരുത്ത് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നാണ് ആ ഒരു മെസ്സേജ്. തീർച്ചയായിട്ടും അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്തൊരു മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹലേ വിഷസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ പറയുന്ന നല്ല വ്യക്തികളെ കണ്ടെത്തി മോശപ്പെട്ടവരെ ഉപേക്ഷിക്കണമെന്ന്. എന്നാൽ ഞാൻ പറയുന്നു, വ്യക്തികളിൽ നല്ലത് കണ്ടെത്തുക, അവരിലെ മോശം അവഗണിക്കുക. കാരണം അടിസ്ഥാനപരമായി പൂർണ്ണത ആരിലും തന്നെയില്ല. ആരും എല്ലാം തികഞ്ഞവരല്ല. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാ പ്രിയ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നുകൊണ്ട് PV മുഹമ്മദ്, വടക്കേ വാവന്നൂർ. മുഹമ്മദ് ചേട്ടന്, മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ദേ നമുക്ക് ഒരു കോളർ എത്തുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് ഞാനൊന്ന് പോട്ടെ. ഹലോ.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഇത് ഓമൻ ചേച്ചിയാണ്.
2: ഓമന ചേച്ചി, സുഖായിരിക്കുന്നോ?
3: സുഖമായിരിക്കുന്നു.
2: സുഖമായിട്ടിരിക്കട്ടെ കേട്ടോ. ഓക്കെ,
3: അവിടെ സുഖമല്ലേ?
2: പിന്നെന്താ, അവിടെ എല്ലാരും സുഖമായിട്ട് സന്തോഷായിരിക്കുന്നു കേട്ടോ.
3: എല്ലാവരുടെ കൊണ്ട് ഒരു അന്വേഷണം പറയണം.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറയാം. അപ്പൊ ഓമന ചേച്ചി,
3: ഓ,
2: ഈ ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കുമ്പോഴേ എന്താ സംസാരിക്കാറ്?
3: എന്താണ്? അതാണ് സുഖമായിരിക്കണോ, നോള് സുഖമായിരിക്കണോ, എന്താ കഴിച്ചത്, രാവിലെ എന്ത് കഴിച്ചു, ഉച്ചക്ക് എന്താണ് കഴിക്കാൻ.
2: അപ്പൊ ഫുഡിനെ കുറിച്ചാണോ സംസാരിക്കാറ്?
3: കഴിക്കണ കാര്യമല്ലേ നമുക്കുള്ളൂ,
2: ഫുഡാണ് അപ്പൊ ഇമ്പോർട്ടന്റ്.
3: അതാണ് ഇമ്പോർട്ടന്റ്. പിന്നെ ഞങ്ങള് കൊറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അഹദേറിയിൽ കൂടെ. അപ്പൊ അവരിനെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കും.
2: ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ വർത്തമാനമാണ് ഇപ്പോ.
3: അവരുടെ സുഖവിവരങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കും.
2: നല്ല കാര്യം, ഇനിയും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സംസാരിക്കാം കേട്ടോ.
3: ഓക്കെ. രണ്ട് ഫ്രണ്ട്സ്മാര്, ഒന്ന് ഗിരിജ, പിന്നെ ശശികലാവണ്ട ഒരു ഫ്രണ്ട് ഉണ്ട്.
2: രണ്ട് ഫ്രണ്ട്സ്
3: ദിവസേന വിളിച്ച് സംസാരിക്കും.
2: ഓക്കെ,
3: അവരുടെ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും
2: അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ ചേച്ചി, പറയൂ ഇനിയത്തെ വിഷസ് കൂടി പറയൂ. ആർക്കാണ് ഇന്നത്തെ വിഷസ്?
3: സത്യഭാമ ചേച്ചി, കൃഷ്ണേട്ടൻ, ബാലേട്ടൻ, മാധവേട്ടൻ.
2: ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ട്.
3: താങ്ക്
2: യു, താങ്ക് യു. അപ്പൊ എന്തായാലും ഓമന ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസമാവട്ടെ എന്ന് വിഷയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് ഓമന ചേച്ചി ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് എന്തൊക്കെയാണ് ഫുഡ്, അതാണ് പ്രധാനം എന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്, ഫുഡാണ് നമുക്കൊക്കെ ഇമ്പോർട്ടന്റ് അല്ലേ. അപ്പൊ ഞാൻ അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. പതിയെ പതിയെ ഇന്നത്തെ കോൾസ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ അവസാനിപ്പിക്കേണ്ട സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത മെസ്സേജ് മെസ്സേജിലേക്ക് പോവാം. അടുത്ത ഒരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ആരാണ് അടുത്തതായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്? മെസ്സേജ് നോക്കുകയാണെങ്കിൽ, അമ്മേ വല്ലാത്തൊരു മെസ്സേജാണല്ലോ. പ്രഭാത ചിന്തകൾ 03 ആഷാഠം 1948, 10 മിഥുനം 1201, 24 ജൂൺ 2026 ബുധൻ. കിട്ടിയല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും, ഡേറ്റ് ആൻഡ് സമയം കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ. ഓക്കെ, മെസ്സേജ് നോക്കുകയാണെങ്കിൽ, കാഴ്ചക്കാരറിയാതെ കരയാനറിയുന്ന മനുഷ്യർക്കാണ് കാരണങ്ങളില്ലാതെ ചിരിക്കാനുള്ള കല കൈമുതലായുള്ളത്. കനലായി ഇരിഞ്ഞും അഗ്നിയായി ജ്വലിച്ചും ഉള്ളിലുണ്ടാകേണ്ടത് അപരനോടുള്ള പകയല്ല, നമ്മുടെ ഉള്ളിലെ സ്വപ്നങ്ങളാണ്. ചിരിപ്പിക്കുക എന്നത് വലിയ കാര്യമാണ്. ചിരിപ്പിച്ച് ചിന്തിപ്പിക്കുക എന്നത് വലിയ കഴിവും. ശുഭദിനം നേരുന്നു ഷൈജു. ഷൈജു ചേട്ടന്റെ മെസ്സേജാണ്. അപ്പോൾ ഷൈജു ചേട്ടന്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, മെസ്സേജ് നോക്കുമ്പോൾ, ഹായ് അഹല്യ, ആയില്യ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, എന്നാ ഉണ്ട് വർത്തമാനം? എല്ലാവരും സുഖമായിരിക്കുന്നോ? പിന്നല്ലാതെ ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ആശംസകൾ കൊടുമ്പ് മുരുകൻ, ബിജു, ലോക പരമേശ്വർ ലോട്ടറി, സുനിൽ, പിന്നെ അഹല്യയിലെ എല്ലാവർക്കും, നിഷാന്ത് കടവന്ത്ര, പിന്നെ ഒരു ആശംസ കൂടിയുണ്ട്, ഭാനു അക്ക ചെന്നൈ. ഓക്കേ, അപ്പം എല്ലാവർക്കും വിശ്വസ്തയും ഞാൻ അറിയിക്കുന്നു. അപ്പം നിഷാന്തയുടെ മനോഹരമായൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവാം അല്ലേ. അടുത്ത ഒരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ആയിലി കുട്ടിയെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. സ്നേഹത്തോടെ പ്രേമമ്മ. അപ്പോൾ പ്രേമമ്മയ്ക്കും വളരെ സ്നേഹത്തോടെ നല്ലൊരു ദിവസം ഞാൻ വിഷയമാണ് കേട്ടോ. അടുത്ത ഒരു മെസ്സേജിലേക്ക് ഇനി പോകുന്ന സമയത്ത്, ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ, ബുള്ളറ്റ് ജഗൻ, മലപ്പുറം. അപ്പോൾ ജഗൻ ചേട്ടന് മനോഹരമായൊരു ദിവസം വിഷയമാണ്. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ആയിലിക്കുട്ടി, എല്ലാ കൂട്ടുകാർക്കും അടിപൊളി കിടുക്കാച്ച ദിവസം ആശംസിക്കുന്നു. ഷീബ ദിനേശ്, ആലാമരം. അപ്പോൾ ഷീബ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷയമാണ്. അങ്ങനെ ഇത്രയും സമയം വന്ന എല്ലാ മെസ്സേജുകളും ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലുമൊക്കെ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒട്ടും സമയം കളയാതെ വേഗം വേഗം അങ്ങ് സെൻഡ് ചെയ്തോളൂ കേട്ടോ. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു ഗ്യാപ്പ് തരാം. ദേ നല്ലൊരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം ഇനി വരുന്ന മെസ്സേജുകളിലേക്ക് നമുക്ക് പോവാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്റെ കഥ കേൾക്കണ്ടേ? ഇന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ആ ഒരു മോട്ടിവേഷൻ സ്റ്റോറി എന്താണെന്ന് കേൾക്കണ്ടേ? അപ്പൊ അതൊക്കെ നമുക്ക് പറയാം ഈ ഒരു പാട്ടിന് ശേഷം.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: അഹല്യ വിഷസ്, യോർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം കൃത്യം 9 മണി ആയിട്ടുണ്ട്. അപ്പോ അഹല്യ വിഷസുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. നമുക്ക് അടുത്ത മെസ്സേജുകളിലേക്ക് പോയാലോ. യെസ്, അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് അഹല്യ എഫ്എം ആയില്യ, എല്ലാവർക്കും ഹാപ്പി ഡേ വിഷസ്, ചന്ദ്രൻ എരിമയൂർ. അപ്പൊ ചന്ദ്രൻ ചെണ്ട് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത ഒരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരം ആയില്യ, നമസ്കാരം. മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പെരുമാറ്റം അവർക്കും നൽകുക. പരിഗണനയാണ് എല്ലാ ബന്ധങ്ങളെയും ചേർത്ത് നിർത്തുന്നത്. എന്തിന്, എങ്ങനെ, എപ്പോൾ എന്നല്ല അതിനർത്ഥം. ശുഭദിന ആശംസകൾ നേരുന്നു എല്ലാ സൗഹൃദങ്ങൾക്കും, അജിത ചേച്ചി. ഓക്കെ, അപ്പൊ അജിത ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ് കേട്ടോ. അങ്ങനെ അടുത്തൊരു മെസ്സേജ് നോക്കുമ്പോൾ, ഹായ് ആയില്യ, ഹലോ എല്ലാ അഹല്യ ശ്രോതാക്കൾക്കും കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസിന്റെ പ്രഭാത വന്ദനത്തോടൊപ്പം ശുഭദിന ആശംസകൾ കൂടി നേരുന്നു. ത്രിമൂർത്തീസിന്റെ മനോഹരമായൊരു ദിവസം ഞാനെന്തേ തിരികെ നേരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ശുഭദിനം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എത്തിയിരിക്കുന്നു. കവിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നേ. ശുഭദിനം ചേച്ചി. അടുത്തൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് അഹല്യ വിഷസ്, കൈൻഡ്ലി ഗീവ് വിഷസ് ടു കലാധരൻ, കരിമംഗുളം, ശിവദാസ് പിറായി, രുചിമോൻ, പ്രീത ടീച്ചർ, ശ്രീദേവി ടീച്ചർ, ഡാനി ഓക്കെ, മുരളി കൃഷ്ണ ബൈ കേവദ, കേശവദാസ് ഓക്കെ, കേശവദാസ് കൊല്ലംകോട്, അഹല്യയിൽ മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് ആരംഭിക്കും. ഓക്കെ, ആ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പേഴ്സണലി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ പേർക്ക് വിഷസ് പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഈ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ദേ വിഷസ് ഞാൻ അറിയിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ കൂടി ദേ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ആയില്ല ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ, താങ്ക് യു. പാട്ടുകളും പോലെ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ കൂടി പറഞ്ഞുകൊണ്ട് കവിത ചേച്ചിയുടെ എക്കേൻ ഒരു മെസ്സേജ് എത്തിയിരിക്കുന്നു. അപ്പോൾ കവിത ചേച്ചിക്ക് എങ്ങനെ ദേ നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ വന്ന എല്ലാ മെസ്സേജുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ചോദിച്ച കാര്യം എന്തായിരുന്നു എന്നറിയോ? നിങ്ങൾ ഫ്രണ്ട്സ്, രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് കാണുന്ന സമയത്ത് എന്താണ് നിങ്ങൾ സംസാരിക്കുന്ന ആ ഒരു കാര്യം എന്നാണ്, എന്ത് വിഷയമാണ് സംസാരിക്കുന്നത്? കാരണം ഇങ്ങനെയുള്ള സംസാരങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വാട്സപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൊമാറ്റോ ആയിക്കോട്ടെ, അതെല്ലാം രണ്ട് സുഹൃത്തുക്കളുടെ അവരുടെ ആ ഒരു ബോണ്ടിന്റെ ബലമായിട്ട് വന്നിട്ടുള്ള കുറെ ആശയങ്ങളാണ് അല്ലേ. അതുപോലെ നാളെ നമ്മുടെ സൗഹൃദവും വളർന്ന് നല്ല നല്ല സൗഹൃദങ്ങൾ കാരണം പല പല കാര്യങ്ങളും സംഭവിക്കാം എന്നുള്ളതാണ്. അപ്പം എന്തായാലും അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ളതാണ്. ഇനി അടുത്തൊരു മെസ്സേജ് ഉണ്ട്. നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും, ഒരു ശുഭദിനം നേരുന്നു. സെൽവരാജ് കൊഴിഞ്ഞാമ്പാറ. സെൽവരാജ് എണ്ണ മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ് കേട്ടോ. അങ്ങനെ പതിയെ ഇന്നത്തെ ആ ഒരു എന്റെ കഥയിലേക്ക് ഞാൻ പോട്ടെ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ആ കാര്യം എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ, ഇതൊരു സ്നേക്ക് ബൈറ്റ് തിയറിയാണ്. സ്നേക്ക് ബൈറ്റ് തിയറി. അപ്പൊ എന്താ സംഭവം എന്നറിയോ? അതായത് ഇപ്പോൾ നമ്മളെ ഒരു പാമ്പ് കടിച്ചു, നമ്മൾ എന്താ ചെയ്യുക? രക്ഷപ്പെടാൻ നോക്കും അല്ലേ. അതായത് ഏറ്റവും ആദ്യം എന്താണോ രക്ഷപ്പെടാനുള്ള മാർഗം, ആ ഒരു മാർഗമായിരിക്കും നമ്മൾ ആ സമയത്ത് തിരയുന്നുണ്ടാവുക. അതല്ലാതെ നമ്മൾ പാമ്പിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുമോ, എന്തിനാ പാമ്പെ നീ എന്നെ കടിച്ചേ, ഞാൻ നിന്നോട് എന്ത് ചെയ്തു, ഞാൻ നിന്നോട് എന്തെങ്കിലും ചെയ്തോ, ആ ഒരു കാര്യം ചോദിക്കാനായിട്ട് നിൽക്കൂ? അതോ നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് നമ്മൾ ഒരു ഹെൽപ്പിന് വേണ്ടി സീക്ക് ചെയ്യോ, നമ്മളെ സ്വയമായിട്ട് ഹീൽ ചെയ്യാനായിട്ട് നോക്കുക, ഏതായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക? സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ആ പാമ്പിനെ നോക്കുകയല്ല, പകരം നമ്മൾ നമ്മളെ ഹീൽ ചെയ്യാൻ നോക്കും അല്ലെ. നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ആയിരിക്കും നമ്മൾ പോകുന്നുണ്ടാവാം. പക്ഷേ ഉണ്ടല്ലോ, ഇതേ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ വരികയാണെങ്കിൽ, ലൈഫിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. മിക്ക ആൾക്കാരും ചെയ്യുന്നുണ്ടാവുക ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് എന്തെങ്കിലും ഒരു വിഷയം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു മോശം കാര്യം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യും? വൈ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നുള്ളതാണ്. വൈ ഈസ് ദിസ് ഹാപ്പനിങ് ടു മീ? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? വൈ ആം ഇങ്ങനെ, എന്താ പറയാ, ഈ സിറ്റുവേഷനിൽ എന്നെ കൊണ്ട് ഇട്ടത് എന്തിനാണ്? വൈ ഐ ആം പുട്ടിൻ ടു ദിസ് സിറ്റുവേഷൻ എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. ഈ രണ്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പൊ പാമ്പ് കടിച്ചു, പാമ്പ് കടി നമുക്ക് തന്നിട്ട് പാമ്പ് പാമ്പിന്റെ വഴിക്ക് പോയി, നമ്മൾ അവിടെ ഇരിക്കുകയാണ്. ആ വീണ്ടും ആ പാമ്പ് തിരികെ വന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകുന്നില്ല. ഇതുകൊണ്ടാണ് സംഭവിച്ചത്, ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വന്ന് കടിച്ചതെന്നത് പറയാൻ പോകുന്നില്ല. പറയാൻ പോകുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ലൈഫിൽ ഒരു സിറ്റുവേഷൻ വന്നു, അത് സംഭവിച്ചു കഴിഞ്ഞു, പിന്നീട് അത് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത് എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ അവിടെ ഉത്തരമില്ല. ഈ പാമ്പ് കടിച്ച അതേ അവസ്ഥ തന്നെയാണ്. പാമ്പ് പാമ്പിന്റെ വഴിക്ക് പോയി. അവിടെ ശരിക്കും നമുക്കത് ഉത്തരമുണ്ടോ? ഇല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് വൈ ഈസ് ദിസ് ഹാപ്പനിങ് ടു മീ എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റിന് പകരം എന്ത് ചോദിക്കണം? വാട്ട് ക്യാൻ ഐ ഡു വിത്ത് വാട്ട് ഈസ് ഹാപ്പനിങ്? ഇനി എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു കാര്യമാണ്, ആ ഒരു കാര്യം ശരിക്കും നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം അല്ലേ. അതായത് നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. എന്ത് കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിച്ചാലും, എത്ര മോശം സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നാലും, നമുക്ക് ചോദിക്കാൻ പറ്റുന്ന വേറെ കുറേ കാര്യങ്ങളാണ്. വാട്ട് ക്യാൻ ഐ ലേൺ ഫ്രം ദീസ്? വാട്ട് ക്യാൻ ഐ ലേൺ ഫ്രം ദീസ്? ഇതിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കും? എന്താണ് എനിക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത്? വാട്ട് നീഡ്സ് ടു ചേഞ്ച്? എന്താണ് ഞാൻ ചേഞ്ച് ചെയ്യേണ്ടത്? അതുപോലെ തന്നെയാണ് വാട്ട് ഈസ് ഇൻ മൈ കൺട്രോൾ റൈറ്റ് നൗ? ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ പാമ്പ് നമ്മളെ കടിക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയണം അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മോശം സിറ്റുവേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്താണ്? എന്താണ് എനിക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പ്? എന്തിലേക്കാണ് ഞാൻ നെക്സ്റ്റ് പോകേണ്ടത്? ആ ഒരു കാര്യത്തെ പറ്റിയാണ് ശരിക്കും നമ്മൾ അവിടെ ചോദിക്കേണ്ടത്. അതായത് ഇത്രയും ചെയ്താൽ മതി, നമ്മുടെ തോട്ടിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം, നമ്മുടെ ഫോക്കസിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. വൈ എന്നതിന് പകരമായിട്ട് വാട്ട് അതിലേക്ക് മാറ്റാം, അത്രയേ ഉള്ളൂ. വൈ വേണ്ട അവിടെ, എന്തുകൊണ്ട് അല്ല, എന്ത് അതിലേക്ക് മാറാന്നുള്ളതാണ്. ബിക്കോസ് ഹീലിംഗ്, ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസ് ബീങ് വിത്ത് ആൻ ആക്ഷൻ, നോട്ട് എക്സ്പ്ലനേഷൻ. ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ, മോശം സിറ്റുവേഷൻ വരുന്ന സമയത്ത് വൈ എന്നൊരു ചോദ്യത്തിന് പകരം വാട്ട്. അതെന്ത് കാര്യമായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ലൈഫ് ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, നമ്മുടെ ലൈഫിൽ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു, ഇതെന്ത്, ആ ഒരു ചോദ്യം ചോദിക്കാതെ വാട്ട് നെക്സ്റ്റ്, നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കാര്യം നിങ്ങൾ വീണ്ടും ഓർക്കുക, വൈ അല്ല നമുക്ക് ആവശ്യം. ഷിഫ്റ്റ് യുവർ ഫോക്കസ് ഫ്രം വൈ ടു വാട്ട്. ബിക്കോസ് ഹീലിംഗ്, ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസ് ബീങ് വിത്ത് ആൻ ആക്ഷൻ, നോട്ട് എ എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആ ഒരു ഒരു സ്റ്റോറി കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യം ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി വേറെ രണ്ട് മെസ്സേജ് ഓടി വന്നിട്ടുണ്ട്, ആ മെസ്സേജിലേക്കും കൂടി ഇന്ന് പോട്ടെ. ഗുഡ് മോർണിംഗ് ആയില്ലയാ, ഗുഡ് മോർണിംഗ്. ഫ്രണ്ട്സിനോട് കൂടുതലായും ഇപ്പോഴത്തെ ലൈഫും മക്കളുടെ പഠിത്തം, അവരുടെ കുസൃതികൾ, പിന്നെ പാചകം, അങ്ങനെ പലതും. എല്ലാ കൂട്ടുകാർക്കും എഫ് എം ടീമിനും ശുഭദിനം ആശംസകൾ. ശാന്തി സുമേഷ് അലപ്പുള്ളി. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസം ആവട്ടെ. ആയില്ല മോട്ടിവേഷൻ പോലെ. ഓക്കെ, ഞങ്ങൾ എന്ന വിഷയം ഇന്നില്ല, പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് കേട്ടോ എന്നുകൂടി കവിത ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കവിത ചേച്ചി നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് പറഞ്ഞ കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ കാര്യം ഒരു കഥയായിട്ടല്ല, നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമാണ്. ലൈഫിൽ പല സ്ട്രഗിൾസും വരും, ആ സമയത്ത് വൈ നമുക്ക് ആവശ്യമില്ല, വാട്ട്. ഓക്കെ, ആ കാര്യം നിങ്ങൾ എന്തായാലും ഓർക്കണം കേട്ടോ. അപ്പൊ എന്തായാലും നീ എനിക്ക് പതിയെ ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. 9 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരുന്ന അഹല്യ വിഷസ് ആണ് ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ ആയില്ലയാണ്. അപ്പൊ നമുക്ക് ദൈവം വീണ്ടും കേൾക്കാം. ഞാൻ എന്തായാലും സിനിമാ വിശേഷവുമായിട്ട് 9:30 ആവുന്ന സമയത്ത് സെല്ലൗഡുമായിട്ട് വരാം. അപ്പൊ കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ടിൽ ദൻ ഇറ്റ്സ് മീ ആർ ജെ ആയില്ല സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരം

0: അത്യാധുനിക ബോർഡ്റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: സെല്ലുലോയിഡ്.
4: സിനിമാ സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമുദേ പതിവ് പോലെ കൂടെയുണ്ട് ഞാൻ. ആ ഇല്ല, ഇന്ന് നമ്മൾ ഏത് സിനിമയാണ് സെല്ലുലോയിഡിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നേ എന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, മലയാളികളെ ഒന്നിച്ച് ചിരിപ്പിക്കുകയും ഒടുവിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരുടെയും ഒക്കെ കണ്ണു നിറയിച്ച മലയാളത്തിലെ എക്കാലത്തെയും വലിയ ക്ലാസിക് ഹിറ്റ് ആയിട്ടുള്ള കഥ പറയുമ്പോൾ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. എം മോഹനൻ സംവിധാനം ചെയ്ത്, ശ്രീനിവാസൻ തിരക്കഥ എഴുതി അഭിനയിച്ച ഈ ഒരു ചിത്രം എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ തൊട്ടത് അല്ലെ? അടിപൊളി മൂവി തന്നെയാണ്. അപ്പൊ അതെ, ആ ഒരു സിനിമയിലേക്ക് നമുക്ക് അങ്ങ് പോവാം. കഥ നടക്കുന്നത് മീലുകാവ് എന്ന ചെറിയ മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് കേട്ടോ. അവിടെയുള്ള പാവം ബാർബറാണ് നമ്മുടെ ബാലൻ. ആ ഒരു കഥാപാത്രമായിട്ടാണ് ശ്രീനിവാസൻ എത്തുന്നത്. ഭാര്യ ദേവി മീനയാണ് കേട്ടോ ഈ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ 3 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബമാണ് ബാലന്റേത്. ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരൻ. ബാലന്റെ ജീവിത സാഹചര്യം വളരെ മോശമാണ് കേട്ടോ. പണി തീരാത്ത വീട്, ആവശ്യത്തിലേറെ ബാധ്യതകൾ. ഇനി ബാലന്റെ ആ ഒരു ബാർബർ ഷോപ്പിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. പുളിയാറായ കസേര, അതുപോലെ തന്നെ വലിയ ഒരു പരിഷ്കരിച്ച ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും തന്നെ അല്ലായിരുന്നു. അതായത് ഒരു റിവോൾവിംഗ് കസേര വാങ്ങാൻ പോലും പണമില്ലാതെ കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ കഷ്ടപ്പെടുന്ന, കടുത്ത ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാധാരണ മനുഷ്യൻ. നാട്ടുകാരാണെങ്കിൽ അവൻ എപ്പോഴും കളിയാക്കാറുണ്ട്. അങ്ങനെയിരിക്കെ ആ ഗ്രാമത്തിലേക്ക് ഒരു വലിയ അത്ഭുതം നടക്കാൻ പോവാണ്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള അശോക് രാജ് തന്റെ പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ മേലൂക്കാവ് ഗ്രാമത്തിലേക്ക് വരാൻ പോവാണ്. ആ ഒരു അശോക് രാജ് ആയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക സ്ക്രീനിൽ എത്തുന്നത് കേട്ടോ. സൂപ്പർ സ്റ്റാർ വരുന്നു മേലൂക്കാവ് ഗ്രാമത്തിലേക്ക്. ആ ഒരു വാർത്ത കേട്ടതോടുകൂടി ആ ഗ്രാമം മൊത്തം അങ്ങ് ഇളക്കി മറിയുകയാണ്. അതായത് തങ്ങളുടെ നാട്ടിലേക്ക് ഒരു സിനിമാ താരം വരുന്നു. അവർക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. വിശ്വസിക്കാൻ പറ്റുന്നതിലും അതിനപ്പുറമായിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഗ്രാമത്തിലുള്ളവർ ഒരു ഞെട്ടിക്കുന്ന സത്യം അറിയാണ്. ഈ വന്നിരിക്കുന്നത് വലിയ സൂപ്പർ സ്റ്റാർ അശോക് രാജ് നമ്മുടെ പാവം ബാർബർ ബാലന്റെ ചെറുപ്പകാലത്തെ കട്ട ഫ്രണ്ടാണെന്ന്. അത് നാട്ടുകാർ അറിയുന്നതോടെ ബാലന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് കേൾക്കാൻ ഒട്ടും വൈകണ്ട. ദാ വരുന്നു ആ ഒരു കഥ സെല്ലുലോയിഡിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റുഡിയോ വിത്ത് അഹല്യ 90.4 കേട്ട് കൂട്ടുകൂടാ.

0: celluloid.
1: Once again, welcome back to Celluloid Cinema വിശേഷവുമായി കൂടെയുണ്ട്. This is RJ ആയില്യ. അപ്പോൾ ഈ കഥ അതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാൻ പോവാണ്. ബാലനും അശോക് രാജും പണ്ട് ഒന്നിച്ചു പഠിച്ച ചങ്കുകളാണെന്നൊരു വാർത്തയുണ്ടല്ലോ. ആ ഒരു വാർത്ത ആ ഗ്രാമം മുഴുവൻ പറക്കുന്നതോടെ ഇന്നലെ വരെ ബാലനെ തിരിഞ്ഞു നോക്കാത്ത നാട്ടുകാർ മുഴുവൻ എന്ത് ചെയ്യാണ്, അവന് ചുറ്റും കൂടാനടങ്ങ് തുടങ്ങാണ്. സലീം കുമാർ അവതരിപ്പിക്കുന്ന കവിയും നാട്ടിലെ പ്രമാണിയായിട്ട് ഇന്നസെന്റ് അവതരിപ്പിക്കുന്ന ആ ഒരു കഥാപാത്രമൊക്കെ ഉണ്ട്. അവരെല്ലാവരും എന്താണ്, നാട്ടിലെല്ലാ പ്രമാണികളും ബാലനെ പണവും പുതിയ കസേരയും സാധനങ്ങളൊക്കെ വാരി വലിച്ചു നൽകി സ്നേഹിക്കാനായിട്ട് അങ്ങ് തുടങ്ങാണ്. കാരണം മറ്റൊന്നല്ല, ബാലൻ വഴി സൂപ്പർ സ്റ്റാർ അശോക് രാജനൊന്ന് നേരിട്ട് കാണണം, ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കണം. അങ്ങനെ അവസാനം ബാലന്റെ കുട്ടികൾ പഠിക്കുന്ന ആ ഒരു സ്കൂളിലും ഈ ഒരു വാർത്ത എത്താണ്. കുട്ടികളുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ പോലും ബാലനെ വിളിച്ച് ബഹുമാനിക്കാനായിട്ട് അങ്ങ് തുടങ്ങാണ്. ബാലന്റെ ഭാര്യ ദേവിക്കും കുട്ടികൾക്കും ഇത് വലിയ സന്തോഷമായിട്ട് മാറുന്നുണ്ട് കേട്ടോ. എന്നാൽ പാവം ബാലൻ കടുത്ത മാനസിക വിഷമത്തിലാവാണ്. കാരണം എന്താ, താൻ ചെറുപ്പത്തിൽ അശോക് രാജിന്റെ സുഹൃത്തായിരുന്നു എന്നത് ശരിക്കും പറയുകയാണെങ്കിൽ സത്യമാണ്. പക്ഷേ ഇന്ന് ആ ഒരു അശോക് രാജ് വലിയൊരു സൂപ്പർ സ്റ്റാർ ആണ്. അവൻ തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ തിരിച്ചറിയുമോ, അതോ പണക്കാരനായപ്പോൾ പഴയ ദരിദ്രനായ കൂട്ടുകാരനെ മറന്നുപോയി എന്നൊരു പേടി ബാലന്റെ ഉള്ളിൽ നല്ലതുപോലെ ഉണ്ടായിരുന്നു. നാട്ടുകാർ ഓരോ ദിവസവും ബാലനെ നിർബന്ധിക്കാനായിട്ട് തുടങ്ങാണ്. നീ പോയി നിന്റെ കൂട്ടുകാരനെ കാണണം, അതുവഴി ഞങ്ങൾക്കും അയാളെ കാണാനായിട്ട് സാധിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ ആ ഒരു കാര്യം ഡീല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ബാലൻ ഇങ്ങനെ ഫോഴ്സ് ചെയ്യാണ്. ബാലൻ പലതവണ ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ കടുത്ത സെക്യൂരിറ്റിയും തിരക്കും കാരണമൊക്കെ അവൻ അശോക് രാജന്റെ അടുത്ത് എത്താൻ പോലും പറ്റുന്നില്ല. അങ്ങനെ താൻ കാണാൻ ചെന്നിട്ട് അശോക് രാജ് തന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് വലിയ നാണയക്കേടാകും എന്ന് കരുതിയിട്ട് ബാലൻ എന്ത് ചെയ്യാ, പതിയെ അതിൽ നിന്ന് പിന്മാറാനായിട്ട് നോക്കാണ്. എന്നാൽ ഇതൊരു വലിയ വഞ്ചനയായിട്ട് നാട്ടുകാർ കാണാൻ തുടങ്ങാണ്. അതോടുകൂടി അവിടെ കഥ മാറുകയാണ്. ബാക്കി എന്താണ് ഇനി കഥയിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു ട്വിസ്റ്റ് കേൾക്കാം. സെല്ലുലോയിഡിൽ ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് ദ ഹലേ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloidumayittu koodi indu njan Ilya S. Angane കഥ പറയുമ്പോൾ എന്ന സിനിമയാണ് ഇന്നത്തെ നമ്മുടെ സെല്ലലോഡിലെ വിശേഷം. ദാ സിനിമ അതിന്റെ ഏറ്റവും ഇമോഷണൽ ആയ മൂന്നാം ഘട്ടത്തിലേക്ക് അങ്ങ് കടക്കാൻ പോവാനട്ടോ. ബാലൻ അശോക് രാജിനെ കാണാൻ പോകുന്നില്ലെന്ന് മനസ്സിലാകുന്നതോടെ നാട്ടുകാർ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ബാലൻ തങ്ങളെ എല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നു. അവൻ അശോക് രാജിന്റെ കൂട്ടുകാരനൊന്നുമല്ല, വെറുതെ കള്ളം പറഞ്ഞതാണെന്ന് നാട്ടുകാർ വിശ്വസിക്കുകയാണ്. അതിനു മുൻപ് ബാലന് വലിയൊരു ഉത്തരവാദിത്തം മക്കള് പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പൽ ഏൽപ്പിച്ചിരുന്നു. അവരുടെ ജൂബിലി വാർഷികത്തിന് വേണ്ടിയിട്ട് അശോക് രാജനെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരണം. ആ ഒരു കാര്യം ബാലന് തലയിൽ വരുന്നതും ബാലന് അത് ചെയ്യാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്യാണ്. അത് വലിയൊരു പ്രതിസന്ധിയായി മക്കളും ബാലനെതിരെ തിരിയാണ്. അങ്ങനെ ബാലൻ വെറുതെ കള്ളം പറഞ്ഞതാണെന്ന് നാട്ടുകാർ വിശ്വസിക്കാൻ തുടങ്ങുന്നതോടെ അവർ അവന് നൽകിയിട്ടുണ്ടായിരുന്ന പണം, റിവോൾവിംഗ് കസേരയൊക്കെ എന്താണ്, അതിക്രൂരമായിട്ട് തിരികെ വാങ്ങിക്കൊണ്ടു പോവുകയാണ്. ആ ഒരു രംഗം കാണുന്ന സമയത്ത് നമ്മുടെ കണ്ണു നിറയും കേട്ടോ. അങ്ങനെ അവനൊരു കള്ളനാണെന്ന് പറഞ്ഞ് നാട്ടുകാർ അവനെ വഴിയിൽ വെച്ച് പരിഹസിക്കുന്നു. കുട്ടികൾ സ്കൂളിൽ വെച്ച് മറ്റുള്ളവർ കളിയാക്കുന്നു. സ്വന്തം ഭാര്യ പോലും ബാലനെ അവിശ്വസിക്കാനായിട്ട് തുടങ്ങുന്ന ആ ഒരു രംഗം ഉണ്ടല്ലോ, ശരിക്കും നമ്മുടെ നെഞ്ച് തകർത്ത് കളയുന്നുള്ളതാണ്. താൻ ഒരു തെറ്റും ചെയ്തില്ലായിരുന്നിട്ടും സ്വന്തം ദാരിദ്ര്യം കാരണം ഒരു വലിയ സുഹൃത്തിന്റെ പേര് പറഞ്ഞ് നടക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ലേ ബാലന്. അങ്ങനെ അവസാനം ബാലൻ ആ ഒരു ഗ്രാമത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റപ്പെടുകയാണ്. ഇതിനിടയിൽ ആ ഒരു സ്കൂളിന്റെ വാർഷിക ആഘോഷത്തിന് മുഖ്യ അതിഥിയായിട്ട് സൂപ്പർ സ്റ്റാർ അശോക് രാജ് വരാണ്. ബാലൻ ആ ഒരു പരിപാടിക്ക് പോകാനായിട്ട് കൂട്ടാക്കാതെ തന്റെ ചെറിയ വീട്ടിൽ ഇങ്ങനെ കഥകടച്ചിരിക്കാനട്ടാ. എന്നാൽ അശോക് രാജിന്റെ ആരാധികയായിട്ടുള്ള ബാലന്റെ ഭാര്യയ്ക്ക് അശോക് രാജിനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം പറയുന്ന സമയത്ത് നാണക്കേടെല്ലാം മാറ്റിവെച്ച് ഭാര്യയും കൂട്ടി ബാലൻ ആ ഒരു സ്കൂളിലേക്ക് പോവാണ്, തന്റെ മക്കൾ പഠിക്കുന്ന ആ ഒരു സ്കൂളിലേക്ക്. അങ്ങനെ ആ ഒരു സ്റ്റേജിലെത്താണ് അവർ. മുന്നിൽ തന്റെ പഴയ സുഹൃത്തായ അശോക് രാജ് സ്റ്റേജിലിരിക്കുന്നുണ്ട്. ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ബാലൻ ഭാര്യയുടെ കൈയും പിടിച്ച് അശോക് രാജൻ ആ സ്റ്റേജിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. പിന്നീട് സംഭവിക്കുന്നത് സ്റ്റേജിൽ മമ്മൂക്കയുടെ ഒരു അതിഗംഭീര പ്രസംഗമാണ്. അശോക് രാജ് എന്ന കഥാപാത്രം മൈക്കിന് മുന്നിൽ വന്ന് തന്റെ ജീവിത കഥ പറയാൻ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. തിയേറ്ററുകളെ കണ്ണീരിൽ ആഴ്ത്തിയ ആ അൾട്ടിമേറ്റ് ക്ലൈമാക്സ് പ്രസംഗം എന്താണ്? കേൾക്കാം സെല്ലലോയിഡിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: സെല്ലുലോയിഡിന്റെ അവസാന ഭാഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. കഥ പറയുമ്പോൾ സിനിമയുടെ ക്ലൈമാക്സ് മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്ലൈമാക്സുകളിൽ ഒന്നാണ് കേട്ടോ. ഈ ഒരു ക്ലൈമാക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് മുൻപൊരിക്കൽ ശ്രീനിവാസൻ സാർ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഈ ഒരു പടത്തിൽ ഞാൻ എഴുതിയ സീനിൽ ഞാൻ കൃത്യമായി എഴുതിയിട്ടുള്ള ഒരൊറ്റ സീനേ ഉള്ളൂ, അത് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ആണ്. ആ ഒരു ക്ലൈമാക്സ് മതി ഈ ഒരു സിനിമ വിജയിക്കാൻ എന്ന്. കറക്റ്റാണ്, ആ ഒരു ക്ലൈമാക്സിന് അങ്ങനെ ഒരു മാജിക് ഈ ഒരു സിനിമയിലുണ്ട്. ഈ സ്കൂളിന്റെ സ്റ്റേജിൽ നിൽക്കുന്ന അശോക് രാജ് ഉണ്ടല്ലോ, മൈക്കിലൂടെ നാട്ടുകാരോട് സംസാരിക്കുകയാണ്, ഞാൻ ഇന്ന് വലിയൊരു സ്റ്റാറാണ്, കാറുണ്ട് പണമുണ്ട്, പക്ഷേ എനിക്ക് ഇതൊന്നും ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. അന്ന് എനിക്ക് വിശക്കുമ്പോൾ സ്വന്തം വീട്ടിലെ ആഹാരം എനിക്ക് തന്ന്, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ താൻ കാതലിട്ടിരുന്ന കടുക്കൻ വിറ്റുകൊണ്ട് അതിന്റെ പണവുമായി വന്ന ഒരു കൂട്ടുകാരൻ, വലിയൊരു സുഹൃത്ത്. അവനില്ലെങ്കിൽ ഇന്ന് ഈ അശോക് രാജിൽ എന്റെ ബാലൻ, എന്റെ ബാലൻ എന്ന് പറഞ്ഞ് മമ്മൂക്ക കരഞ്ഞുകൊണ്ട് ആ കഥ പറയുമ്പോൾ ഉണ്ടല്ലോ, സ്റ്റേജിലിരുന്നവരും തിയേറ്ററിലിരുന്ന നമ്മളും ഒരേപോലെ കരഞ്ഞു പോകുന്നുള്ളതാണ്. അങ്ങനെ ആ നാടും നാട്ടുകാരും തന്റെ മക്കളും ഭാര്യയും എല്ലാവരും ബാലൻ എന്ന ആ ഒരു മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു മൊമെന്റാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന രംഗം തിരികെ വീട്ടിലെത്തുന്ന ബാലനെയും ഭാര്യയുമാണ്, ഈ കഥ കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന മക്കളെയുമാണ്. അങ്ങനെ അവരുടെ സംഭാഷണങ്ങൾക്കിടയിൽ അപ്രതീക്ഷിതമായിട്ട് അശോക് രാജ് എന്ന ബാലന്റെ ആ ഒരു കൂട്ടുകാരന്റെ എൻട്രി ഉണ്ട് അവരുടെ വീട്ടിലേക്ക്. അത് വല്ലാത്തൊരു ഫീല് തരുന്ന ഒരു രംഗമാണ് കേട്ടോ. പിന്നീട് അവിടെ സംഭവിക്കുന്നത് അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള സംസാരങ്ങളാണ്. താൻ എന്നെ തിരിച്ചറിയുമോ, അല്ലെങ്കിൽ ഇത്രയും മോശപ്പെട്ട അവസ്ഥയിൽ എങ്ങനെയാണ് ഞാൻ നിന്റെ മുൻപിൽ വന്ന് നിൽക്കാം എന്ന് ചോദിക്കുന്ന ബാലൻ, അതിന് മറുപടി നൽകുന്ന എന്റെ മുൻപിലോ ബാല എന്ന് പറയുന്ന അശോക് രാജിന്റെ ആ മറുപടി, നല്ല ഒരു സൗഹൃദം നമുക്ക് അവിടെ കാണാൻ പറ്റും. അങ്ങനെ അവർ ആ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ആ ഗ്രാമം മുഴുവൻ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കളിയാക്കിയ എല്ലാവരും ബാലനെ നോക്കി കൈയടിക്കുന്ന നിമിഷം. അങ്ങനെയാണ് ആ ഒരു സിനിമ അവിടെ അവസാനിക്കുന്നത്. ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തിന്റെ ഒരു മാജിക് തന്നെയാണ് ഈ ഒരു സിനിമ. ഹ്യൂമറും ഇമോഷനും അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു സിനിമയിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. മമ്മൂക്ക വെറും 10-15 മിനിറ്റ് മാത്രമാണ് കേട്ടോ സിനിമയിൽ വരുന്നതെങ്കിലും ആ ഒരു ക്ലൈമാക്സ് പ്രസംഗത്തിലൂടെ സിനിമയെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുന്നുണ്ട് എം ജയചന്ദ്രന്റെ സംഗീതം. അതുപോലെ തന്നെ ആ സിനിമയിലെ വ്യത്യസ്തനാം ഒരു ബർബറാം ബാലനെ, ആ ഒരു പാട്ട് ആരും മറക്കില്ല അല്ലേ, സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ മച്ചാമാരെ, യഥാർത്ഥ സൗഹൃദത്തിന്റെ വില മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന് തന്നെ കഥ പറയുമ്പോൾ ഒന്നുകൂടി എടുത്തു കാണണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ സെല്ലുലോയിഡിന്റെ ഈ ഒരു എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. കൂടാതെ ദി സെല്ലുലോയിഡുമായിട്ട് വീണ്ടും മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായിട്ട് നമുക്ക് കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജെ ആയിയ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത്ത് അഹലിയ 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാം, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കാലിഡോസ്കോപ്പിൽ കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഇനി ഒരു മണിക്കൂർ സമയം ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതേ ഒരു അടിപൊളി സംഭവത്തെ കുറിച്ചാണ്. പേടി, അതായത് ഫോബിയകൾ ഉണ്ടല്ലോ, കുറേ അധികം ഫോബിയകൾ ഉണ്ട്. നമുക്ക് ചുറ്റും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ഫോബിയയാണ്. ഈ ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. പേടി, പേടിയെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള പേടികളുണ്ട് ചുറ്റും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനെ വല്ലാതെ പേടിക്കുന്നുണ്ടോ? ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത്രയും നേരം പേടി പേടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരൊറ്റ പേടി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ലോകത്തില് പല വിചിത്രമായ പേടികളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെയുള്ള ചില പേടികളെ കുറിച്ച് കേൾക്കാൻ പോവാണ്. മുഴുവൻ കേട്ടതിന് ശേഷം ഇതിൽ ഏത് പേടിയാണ് നിങ്ങൾക്കുള്ളത് എന്ന് എനിക്ക് വേഗം മെസ്സേജ് അയക്കണം. ഓൺ അഹല്യ FM's ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ, അതിലേക്ക് ഒരു DM ചെയ്താൽ മതി, ഞാൻ വായിച്ചോളാം. അപ്പൊ ആദ്യത്തെ പേടിയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. രാവിലെ കണ്ണ് തുറക്കുമ്പോ തലയിണയുടെ അടിയിൽ ഫോൺ കണ്ടില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന ആളുകളാണോ നിങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കയ്യിൽ ഫോൺ ഇല്ലാതാവുന്നു, ചാർജ് തീരുന്നു, റേഞ്ച് പോകുന്നു, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വല്ലാണ്ട് ടെൻഷൻ ആവാറുണ്ടോ നിങ്ങൾ? ഇതൊക്കെ ഒരു ഫോബിയാണ്. നോ മൊബൈൽ ഫോൺ ഫോബിയ നമ്മുടെ നാട്ടിലെ പകുതിയിലധികം പേർക്കും ഉള്ളൊരു ഫോബിയാണ് ഈ നോ മോ ഫോബിയ. അതായത് നോ മൊബൈൽ ഫോൺ ഫോബിയയുടെ ഒരു ചുരുക്കമാണ് നോമോ ഫോബിയ. ലോകത്തെ വിചിത്രമായ പേടികളിലൊരു പേടിയാണ് ഈ നോമോ ഫോബിയ എന്നുള്ളത്. ഫോൺ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ നെഞ്ചിടിപ്പ് കൂടും. അങ്ങനെ നെഞ്ചിടിപ്പ് കൂടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ എനിക്ക് അവരോട് ഒരു കാര്യം പറയാനുള്ളൂ. ഫോൺ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോൺ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, ഫോണിന്റെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ, ഫോണിന്റെ റേഞ്ച് പോയി കഴിഞ്ഞാൽ ഒക്കെ പേടി കൂടുന്ന ആളുകളോട് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. അടുത്ത പേടിയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോ ഒരു ആശ്വാസം കിട്ടിയേക്കും. കാരണം നമ്മുടെ അടുത്ത ഏറ്റവും അടുത്ത ആളുകളോട് സംസാരിക്കുമ്പോൾ കണ്ണിൽ കണ്ണിൽ നോക്കാൻ, അല്ലെങ്കിൽ കണ്ണിൽ നോക്കി സംസാരിക്കാൻ നെഞ്ചിടിപ്പ് കൂടുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അത് വേറൊരു ഫോബിയാണ്. നമുക്ക് അങ്ങോട്ട് പോയാലോ? പാട്ടിന് ശേഷം പോവാല്ലേ? നല്ല രണ്ട് പാട്ടുകൾ വരുന്നുണ്ട് കാലിഡോസ്കോപ്പിൽ. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഐ കോണ്ടാക്ട് ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞാലേ ഇങ്ങനെ നോക്കി സംസാരിക്കണ സാധനല്ലേ എന്റെ മോ, എനിക്ക് പേടിയാണത്. അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്, ഈ ഐ കോണ്ടാക്ട് വരുമെന്ന് പേടിച്ച് വഴിയിൽ വെച്ച് കണ്ട പരിചയക്കാരെ ഒക്കെ കണ്ടില്ലെന്ന് നടിച്ച് ഫോണിലേക്ക് നോക്കി നടക്കുന്ന ആളുകളില്ലേ നമ്മുടെ ഇടയിൽ. അവർക്കൊക്കെ ഒരു പക്ഷേ ഇതായിരിക്കാം പ്രശ്നം. ഈ ഒരു ഫോബിയ ആയിരിക്കാം, ഒമറ്റോഫോബിയ എന്നാണ് ഈ ഒരു ഫോബിയയുടെ പേര്. മറ്റുള്ളവരുടെ കണ്ണിലേക്ക് നേരിട്ട് നോക്കാൻ തോന്നുന്ന പേടി ആൻഡ് അസ്വസ്ഥത, അതിനെയാണ് ഈ ഒരു ഫോബിയ എന്ന് പറയുന്നത്. ഒമറ്റോഫോബിയ, പേര് മറക്കണ്ട കേട്ടോ. ഈ പേടി പിന്നെ പോട്ടേ എന്ന് വെക്കാം, നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫോണിൽ നോക്കിയോ വേറെ മുകളിലോട്ടൊക്കെ നോക്കി നടന്നോ മാനത്ത് നോക്കി നടന്നോ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നല്ല തണുപ്പുള്ള ഡിസംബർ മാസത്തിലൊക്കെ ചില ആളുകൾക്ക് വരുന്നൊരു ഫോബിയ എന്താണെന്നറിയോ? അത് പേടിയാണോ ഒരു ഫോബിയയാണോ അതോ മടിയാണോ എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അബ്ലുട്ടോഫോബിയ എന്നാണ് ഈ ഒരു ഫോബിയയുടെ പേര്. ഇത് ഞാൻ പറയുന്ന സമയത്ത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇത് തമാശയായിട്ട് തോന്നാം, പക്ഷേ സംഗതി സത്യമാണ്. കുളിക്കുന്നതിനോട് തോന്നുന്ന കടുത്ത പേടി, കുളിക്കാൻ പേടിയുള്ള ആളുകള്, വീട്ടിലെ ബാത്റൂമിലെ വെള്ളം കണ്ടുവരെ പേടിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് ഈ അബ്ലുട്ടോഫോബിയ ഉള്ള ആളുകളാണ് എന്ന് പറയാം. പക്ഷേ കായലിലെയും തടാകത്തിലെയൊക്കെ വെള്ളം കണ്ട് വിറയ്ക്കുന്ന ചില ആളുകളുണ്ട്, അത് അടുത്ത ഫോബിയാണ്. ഈ തടാകങ്ങള് കായലുകള് ഒക്കെ കാണുമ്പോൾ ഉള്ളിലുണ്ടാവുന്ന ഒരു പേടിയാണ്. അയ്യോ, അതിനടിയിൽ വല്ല മുതലയോ ഭീകരജീവിയോ കാണുമോ, അഞ്ചുകണ്ണം പുലി കാണുമോ എന്നൊക്കെ ഓർത്ത് വെള്ളത്തിലേക്ക് നോക്കാൻ പോലും ഭയമുള്ള ആളുകളായിരിക്കും. കുളക്കരയിൽ ഇരുന്നിട്ട് കാല് പോലും വെള്ളത്തിൽ മുക്കാത്ത ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ പറയുന്ന പേരാണ് അക്വാഫോബിയ ഉള്ള ആളുകൾ. അക്വാഫോബിയ എന്നാണ് അങ്ങനെയുള്ള പേടിയുള്ള ആളുകളെ പറയുന്നത്. വലിയ വലിയ ജലാശയങ്ങൾ കാണുമ്പോൾ പേടിയുള്ള ആളുകൾ, കാല് പോലും വെള്ളത്തിൽ അവർ ഇറക്കത്തില്ല. അങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ളവർക്കൊക്കെ ഈ അക്വാഫോബിയ ഉണ്ടെന്നാണ് പറയുന്നത്. കായലിലെ വെള്ളം പോട്ടെ, നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണ സാധനങ്ങൾ ഇനി വായിക്കകത്ത് ചെന്നാൽ എൻ്റെ വയറിന് എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ചിരിക്കുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എങ്കിൽ ഇതാ കേട്ടോളൂ, പാട്ടുകൾക്ക് ശേഷം ഞാൻ പറഞ്ഞുതരാം. ഇത് കാലിഡോസ്കോപ്പ്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4.

0: Kaleidoscope, information plus entertainment.
1: അറാച്ചി ബ്യൂട്ടിറോഫോബിയ എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പേര് കേട്ടിട്ട് തന്നെ പേടിയാവണു അല്ലേ. അറാച്ചി ബ്യൂട്ടിറോഫോബിയ എന്ന് പറഞ്ഞാലേ, ഈ പീനട്ട് ബട്ടർ ഇല്ലേ, ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. പീനട്ട് ബട്ടർ അല്ലെങ്കിൽ ഈ നല്ല മിഠായിയൊക്കെ, ചില മിഠായിയൊക്കെ കഴിക്കുമ്പോൾ അത് നമ്മുടെ വായുടെ മുകളിൽ ഒട്ടിപ്പിടിക്കുമോ എന്ന് വിചാരിച്ചുണ്ടാകുന്ന ഒരു പേടിയാണിത്. എന്റെ കർത്താവേ, ഇതൊക്കെ പേടിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ടോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു പേടി വരുന്നത്. ഇനിയിപ്പോ വേറൊരു പേടി എന്താണെന്ന് വെച്ചാല്, പെട്ടെന്ന് ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റ്സ് മിന്നിമറിയുക, ക്യാമറയുടെ ഫ്ലാഷുകള്, അല്ലെങ്കിൽ നല്ല തിളങ്ങുന്ന വെട്ടമൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന കടുത്ത പേടി, ആ ഫോബിയക്ക് പറയുന്ന പേരാണ് സാലോഫോബിയ. അതായത് ഈ ഫ്ലാഷ് ലൈറ്റ്സ്, ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ കണ്ടാലും ഈ സാലോഫോബിയ ഉള്ള ആളുകൾക്ക് ഭയങ്കര പേടിയായിരിക്കും. ഈ ചില സെലിബ്രിറ്റീസ് ഒക്കെ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന സമയത്ത് നൂറുകണക്കിന് ഫ്ലാഷുകൾ ഇങ്ങനെ ഒന്നിച്ചടിക്കില്ലേ, അതിന്റെ സൗണ്ട്, അതിന്റെ ലൈറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ഈ പേടിയുള്ളവർ അങ്ങനെ എങ്ങാനും പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അവിടെ ബോധം കെട്ട് വീഴും. അതാണ് ഈ സാലോഫോബിയ ഉള്ള ആൾക്കാരുടെ ഒരു പ്രശ്നം. ഇനി നമ്മൾ ഡെയിലി കാണുന്ന ഒരു എന്താ പറയാ, നല്ലൊരു നിറം പല ആളുകൾക്കും ഇഷ്ടമാണ് കേട്ടോ. കുറേ അധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരു നിറമാണ്. ആ നിറം കണ്ടാൽ വിറയ്ക്കുന്ന ചിലരുണ്ട്. കേൾക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ആയിട്ടില്ലേ, എന്താ സംഗതി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് കലിഡോസ്കോപ്പിന്റെ ടൈമാണ്, കൂടെ ഞാൻ അഭിരാമിയുണ്ട്. നല്ല വിചിത്രമായ പേടികളാണ് നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ എന്തെങ്കിലും പേടി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഫോൺ എടുത്തിട്ട് അഹല്യ FM 90.4 ഇൻസ്റ്റഗ്രാം പേജിലേക്ക് ഒരു DM ചെയ്തേക്ക്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: പല ആളുകളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ, എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് കളറാണ് ഈ കളർ. പിന്നെ ഇത് മാത്രമല്ല, ഈ കളറിലുള്ള ഡ്രസ്സ് നമ്മൾ ഇടുമ്പോഴും ഈ കളർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിനൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ് വരും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സാധാരണ എല്ലാവർക്കും സ്നേഹം തോന്നേണ്ട ഒരു കളറാണ് മഞ്ഞ. ഈ മഞ്ഞപ്പൂവ്, മഞ്ഞ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള എല്ലാത്തിനോടും കടുത്ത ഭയമുള്ള ആളുകളുണ്ട്. അതായത് മഞ്ഞ നിറം കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് നെഞ്ചിടിപ്പും പേടിയും വരും. ദൈവമേ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷകളില്ലേ, ഈ മഞ്ഞയും ബ്ലാക്കിലുള്ള ഓട്ടോറിക്ഷകൾ കാണുമ്പോൾ ഹണീവി പോലെയല്ലേ ഇരിക്കുക. അതൊക്കെ കാണുമ്പോഴും പിന്നെ അത്തപ്പൂക്കളത്തിന് നടുവിലുള്ള മഞ്ഞ ജമന്തിപ്പൂവൊക്കെ കാണുമ്പോഴും എങ്ങനെയായിരിക്കും ഇവർ ഈ പേടിയെ തരണം ചെയ്യുക എന്നാണ് ഞാൻ ആലോചിക്കണേ. എന്തായാലും മഞ്ഞ കണ്ടാൽ നെഞ്ചു പടയ്ക്കുന്ന അങ്ങനത്തെ കൂട്ടുകാർ നിങ്ങൾക്കുണ്ടോ? ആ പേടിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ആ പേടിയുടെ പേരാണ് സാന്തോഫോബിയ. ഈ മഞ്ഞ നിറം പോട്ടെ, അതൊരു സാധാരണ പേടിയാണെന്ന് വിചാരിക്കാം. ഇനി വലിയ വാക്കുകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഉണ്ടാകുന്ന കടുത്ത പേടിയെ കുറിച്ചിട്ടാണ് ഇനി നെക്സ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാല്, ആ പേടിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു പേടി തോന്നും. ഇപ്പൊ മഞ്ഞ നിറത്തിലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ പേടിക്കുന്ന ആളുകൾ സാന്തോഫോബിയ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ അതൊരു നല്ലൊരു വാക്കാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വാക്കാണ്. പക്ഷേ ഈ വലിയ വാക്കുകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഉണ്ടാകുന്ന കടുത്ത പേടിയെ കുറിച്ച് പറയുന്ന വാക്ക് തന്നെ ഒരു അരമുഴം നീളമുള്ളൊരു വാക്കാണ്. ഈ പേടിയുടെ പേര് തന്നെ ഇംഗ്ലീഷ് ഡിക്ഷണറിയിലെ ഏറ്റവും വലിയ വാക്കുകളിൽ ഒന്നാണെന്നുള്ളതാണ്. അതായത് വലിയ വാക്കുകളോടുള്ള പേടിയുള്ള ഒരു പാവ മനുഷ്യൻ തനിക്ക് ഈ അസുഖം ഉണ്ടെന്ന് ഡോക്ടറോട് പറയണമെങ്കിൽ പോലും ഈ 36 അക്ഷരങ്ങളുള്ള ഭീകരം വാക്ക് പറയണം. ഇംഗ്ലീഷ് ഭാഷ ഉണ്ടാക്കിയവർ ഈ പേര് വിട്ട് ആ പാവങ്ങളെ നോക്കി ക്രൂരമായി ചിരിക്കുന്നുണ്ടാവും, ഉറപ്പാണ് എനിക്കത്. എന്താ പേരെന്ന് പറയട്ടെ, ഹിപ്പോപ്പൊട്ടോ മോൺസ്ട്രോസെസ്ക്യുപെഡാലിയോഫോബിയ. ഹിപ്പോപ്പൊട്ടോ മോൺസ്ട്രോസെസ്ക്യുപെഡാലിയോഫോബിയ ഇതാണ് അതിന്റെ പേര്. ഓ എന്റെ ദൈവം, എനിക്കൊരു കയ്യടി തരണം കേട്ടോ ഈ പേര് ഞാൻ പറഞ്ഞതിന്. കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്, വിചിത്രമായ പേടികളെ കുറിച്ച് എനിക്ക് ഇനിയും പറയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.
2: പറയരുതടിയ

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ലോകത്തിലെ ഏറ്റവും കോമഡി ആയിട്ടുള്ള ഒരു പേടി എന്താന്ന് വെച്ചാലേ, എന്തെങ്കിലും പേടി എനിക്ക് ഉണ്ടാകുമോ എന്ന് ആലോചിച്ച് പേടിക്കുന്ന ഒരു പേടിയില്ലേ, അതായത് എനിക്ക് പേടി വരുമോ എന്നോർത്ത് പേടിക്കുക, എന്തെങ്കിലും പേടി ഉണ്ടാകുമോ എന്നോർത്ത് ഭയപ്പെടുക, എനിക്ക് പേടി വരുമോ എന്നോർത്ത് പിന്നെയും പിന്നെയും പേടിക്കുക. നമ്മൾ ചില സിനിമകളിൽ കാണാറില്ലേ, എന്നെ ആരും പേടിപ്പിക്കല്ലേ, എനിക്ക് പേടിക്കാൻ പേടിയാ എന്ന് പറയുന്ന ഡയലോഗ്സൊക്കെ. ഇവർ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ആലോചിക്കുമായിരിക്കും, ദൈവമേ എനിക്കിപ്പോൾ ഒരു പേടിയില്ലല്ലോ, അതെന്താ പേടി വരാത്തത്, പേടി വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ പേടിക്കൂലേ, ഇനി വല്ല പേടിയും വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണോ ഇത് എന്നൊക്കെ ഓർത്ത് ഇവരങ്ങ് ചുമ്മാ പേടിക്കും. ചുരുക്കം പറഞ്ഞാൽ പേടിക്കാൻ ഒരു കാരണവും ഇല്ലാത്തത് കൊണ്ട് മാത്രം പേടിക്കുന്ന വിദ്വാൻമാർ, അങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് ഫോബോഫോബിയ. അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു ഫോബിയാണ് ഫോബോഫോബിയ. നമ്മളപ്പോ ഇന്ന് എന്തൊക്കെ പേടികളെ കുറിച്ച് പറഞ്ഞല്ലേ, ഫോബോഫോബിയ, സെലോഫോബിയ, സാന്തോഫോബിയ, അക്വഫോബിയ, അരച്ചി ബ്യൂട്ടിറോഫോബിയ, ഒമറ്റോഫോബിയ, നോമോഫോബിയ, അങ്ങനെ കുറേ ഫോബിയകളെ കുറിച്ച് പറഞ്ഞു. അല്ല അഭിരാമി, ആ വലിയ നീളമുള്ള ആ വാക്ക്, ആ ഫോബിയ പറഞ്ഞില്ലല്ലോ, അതൊന്നുകൂടെ ഒന്ന് പറയോ എന്ന് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഞാൻ ഒന്നുകൂടെ പറയാം, ഹിപ്പോപൊട്ടോ മോൺസ്റ്റോ സെസ്ക്യു പെഡാലിയോഫോബിയ, അതാണ് ഏറ്റവും വലിയ വാക്കിലുള്ള ഒരു ഫോബിയ. വലിയ വാക്കുകളോടുള്ള പേടിയാണ് ഈ ഒരു പേരിലുള്ളത്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ സ്ഥിതിക്ക്, ആ വാക്ക് ഞാൻ ഒരൊറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്ത സ്ഥിതിക്ക് എനിക്കൊരു കയ്യടിയൊക്കെ തരാം കേട്ടോ. ഇനി ഒട്ടും സമയം കളയണ്ട, ഫോൺ പേടി, കുളിക്കാനുള്ള പേടി, മഞ്ഞ നിറം കണ്ടാൽ വരുന്ന വിറയിൽ, അങ്ങനെ വലിയ വാക്കുകളോടുള്ള പേടിയൊക്കെ നമ്മൾ പറഞ്ഞു തീർത്തു. ഇതിൽ നിങ്ങളെ പിടികൂടിയിട്ടുള്ള ആ വിചിത്രമായ പേടി ഏതാണ് എന്ന് ഒളിച്ചു വെക്കാതെ വേഗം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞേക്ക്. അഹല്യ FM 90.4 ഇൻസ്റ്റഗ്രാം പേജിലേക്ക് ഒന്ന് DM ചെയ്തേക്ക്, ഞാനൊന്ന് കയറി നോക്കട്ടെ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ പേടി എന്നുള്ളത്. എന്തായാലും ഇന്നത്തെ കാലിഡോസ്കോപ്പ് ദാ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുക.

0: Qué infame. മുഖം അത്ര പോരെന്ന് തോന്നുന്നല്ലേ?
1: അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയ?

0: 네, 나 샌드위치인데 누바이.
1: CID 예스캠.
2: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാനി ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3,00,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
4: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3,00,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
6: മാമ്പഴക്കാലം കഴിഞ്ഞാലും മാമ്പഴത്തിന്റെ മധുരം മലയാളിക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ നാടൻ മാമ്പഴങ്ങളെ കുറിച്ചൊന്നുമല്ല, മറിച്ച് ആഗോള വിപണിയിൽ മധുരത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന ലോകത്തിലെ ഏറ്റവും മധുരമുള്ള മാമ്പഴത്തെക്കുറിച്ചാണ്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ലോകത്തിലെ ഏറ്റവും മധുരമേറിയ മാമ്പഴമായി തിരഞ്ഞെടുത്ത ഫിലിപ്പീൻസിന്റെ തനത് ഇനമായ കാരബാവോ മാമ്പഴം. തേനിനെ വെല്ലുന്ന മധുരവും അന്താരാഷ്ട്ര വിപണിയിൽ വൻ കയറ്റുമതി സാധ്യതകളുമുള്ള ഈ വിശിഷ്ട മാമ്പഴത്തിന്റെ പ്രത്യേകതകളും അതിന്റെ കൃഷിരീതികളും എന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ അറിയാം. നമസ്കാരം. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുനൽ. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ ഫിലിപ്പീൻസിന്റെ ദേശീയ ഫലമാണ് കാരബാവോ മാമ്പഴം. ഫിലിപ്പീൻസിലെ കർഷകരുടെ പ്രധാന സഹായിയായ കാരബാവോ എന്ന കാളയുടെ പേരിൽ നിന്നുമാണ് ഈ മാമ്പഴത്തിന് ഈ പേര് ലഭിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടുകളായി ഫിലിപ്പീൻസിന്റെ മണ്ണിൽ കൃഷി ചെയ്തു വരുന്ന ഈ മാമ്പഴം ഇന്ന് ലോകമെമ്പാടുമുള്ള പഴപ്രേമികളുടെയും ഫ്രൂട്ട് ഗോർമേറ്റുകളുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഇനങ്ങളിൽ ഒന്നാണ്. 1995 കാരബാവോ മാമ്പഴത്തെ തേടിക്കൊണ്ട് ആഗോള കാർഷിക രംഗത്തെ പരമോന്നത ബഹുമതി എത്തുന്നത്. ലോകത്തിൽ വെച്ച് ഏറ്റവും ഉയർന്ന പ്രകൃതിദത്ത മധുരമുള്ള മാമ്പഴമായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഇതിനെ ഔദ്യോഗികമായി രേഖപ്പെടുത്തി. ഇതോടെ ഈ മാമ്പഴത്തിന്റെ പ്രശസ്തി ലോകമെമ്പാടും പടരുകയും അന്താരാഷ്ട്ര വിപണിയിൽ ഇതിന് വൻ ഡിമാൻഡ് അനുഭവപ്പെടാനായിട്ട് തുടങ്ങുകയും ചെയ്തു. വെറുമൊരു ഫലം എന്നതിലുപരി ഫിലിപ്പീൻസിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിൽ ഈ മാമ്പഴത്തിന് വലിയൊരു പങ്കുണ്ട്. ഫിലിപ്പീൻസിലെ സാംബലസ് എന്ന പ്രവിശ്യയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗുണമേന്മയുള്ള കാരബാവോ മാമ്പഴങ്ങൾ വിളയുന്നത്. ഓരോ വർഷവും അവിടെ നടക്കുന്ന മാമ്പഴ ഉത്സവങ്ങൾ കാണാനും ഈ മധുര കനി രുചിക്കാനുമായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ എത്താറുണ്ട്. കാരബാവോ മാമ്പഴത്തെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മധുരമുള്ള മാമ്പഴം. കൂടുതൽ കാര്യങ്ങൾ അറിയാം മനോഹരമായ പാട്ട്.
7: നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ?
8: നോക്കാം, ചിലപ്പോ രസായിരിക്കും.
7: പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേന്നാണെങ്കിലും പറഞ്ഞാ മതി, ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തോളാം.
8: ഹെബിക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ടോസ് ഇട്ട് നോക്കിട്ട് പറഞ്ഞാ മതി, ഞാനും ഉറങ്ങാണ്ട് വെയിറ്റ്.

ഇത് അടങ്ങിയിരിക്കുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള ഫ്രാക്ടോസ് ആയതുകൊണ്ട് മിതമായ അളവിൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരം തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ക്യാരബാവോ മാമ്പഴത്തെ കുറിച്ചാണ്. ഇനിയൊരു ഇടവേള.

ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കാരഭാവവും മാമ്പഴത്തെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാമ്പഴത്തിന്റെ പ്രധാന ഇനത്തിന് കീഴിൽ തന്നെ ഫിലിപ്പീൻസിലെ വിവിധ പ്രദേശങ്ങളിലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് രൂപപ്പെട്ട ചില മികച്ച ഉപവിഭാഗങ്ങൾ കൂടിയുണ്ട്. ഇതിലേറ്റവും പ്രമുഖമായ ഒന്നാണ് സാംബാലസ് സ്വീറ്റ്. സാംബാലസ് മേഖലയിലെ സവിശേഷമായ മണ്ണിൽ വിളയുന്ന ഇവയിലാണ് ഏറ്റവും ഉയർന്ന മധുരം രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ പ്രധാന ഉപവിഭാഗമാണ് ഗ്യൂമാരസ് സൂപ്പർ. ഫിലിപ്പീൻസിലെ ഗ്യൂമാരസ് ദ്വീപിൽ കൃഷി ചെയ്യുന്ന ഈ ഇനം അതിന്റെ രോഗപ്രതിരോധ ശേഷിക്കും ഒരേ വലുപ്പമുള്ള മികച്ച പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിക്കും പേരുകേട്ടതാണ്. ഈ ദ്വീപിൽ നിന്നുള്ള മാമ്പഴങ്ങൾ കർശനമായ ഗുണനിലവാര പരിശോധനയ്ക്ക് ശേഷമാണ് വിദേശ വിപണിയിലേക്ക് കയറ്റി അയക്കുന്നത്. ഇതുകൂടാതെ താലബൻ, ഫ്രസ്കോ തുടങ്ങിയ മറ്റ് ചില മികച്ച സ്ട്രെയിനുകളും കാരഭാവോ കുടുംബത്തിലുണ്ട്. ഈ വിത്തനങ്ങളെല്ലാം തന്നെ കർഷകർക്ക് മികച്ച വിളവ് ഉറപ്പാക്കുന്നവയാണ്. ഇതിന്റെ മികച്ച ഗ്രാഫ്റ്റ് തൈകൾ ഉപയോഗിച്ച് ഇന്ന് മറ്റു പല രാജ്യങ്ങളും തങ്ങളുടെ മണ്ണിൽ ഈ വിപ്ലവ മാമ്പഴം വിജയകരമായിട്ട് കൃഷി ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാരബാവോ മാമ്പഴത്തെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തില് ഈ ഒരു മാമ്പഴം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് അതിന്റെ ജന്മനാടായിട്ടുള്ള ഫിലിപ്പൈൻസിൽ തന്നെയാണ്. ഫിലിപ്പൈൻസിലെ ലൂസോൺ, വിസയാസ്, മിന്തനാവോ തുടങ്ങിയ പ്രവിശ്യകളിലായി ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലത്താണ് കാരബാവോ മാവുകൾ വളരുന്നത്. അവിടുത്തെ കർഷകരുടെ പ്രധാന വരുമാന സ്രോതസ് കൂടിയാണ് ഈ മാമ്പഴത്തോട്ടങ്ങൾ. ഫിലിപ്പൈൻസ് കൂടാതെ സമാനമായ ഉഷ്ണമേഖലാ കാലാവസ്ഥയുള്ള മെക്സിക്കോ, ഇക്വഡോർ, പെറു തുടങ്ങിയ മധ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും കാരബാവോ മാമ്പഴം വൻതോതിൽ കൃഷി ചെയ്യുന്നുണ്ട്. മെക്സിക്കോയിൽ ഇതിനെ അഥാ ഉൾഫോ അല്ലെങ്കിൽ മനില മാംഗോ എന്ന പേരിൽ വിളവെടുത്ത് അമേരിക്കൻ വിപണിയിലേക്ക് വൻതോതിൽ കയറ്റി അയക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അന്തരീക്ഷം ഇതിന്റെ കൃഷിക്ക് വളരെ അനുകൂലമാണ്. നമ്മുടെ നാട്ടിലെ ഹൈബ്രിഡ് മാമ്പഴങ്ങളായ അൽഫോൺസിയോടും മൽഗോവയോടും ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ മധുരമുള്ള കാരബാവയുടെ ഗ്രാഫ്റ്റ് തൈകൾ ഇന്ന് കേരളത്തിലെ പല മുൻനിര കർഷകരും തങ്ങളുടെ തോട്ടങ്ങളിൽ വൻ വിജയകരമായി വളർത്തി വരുന്നുണ്ട്. കാരബാവോ മാമ്പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ മാമ്പഴത്തിന്റെ കൃഷിക്ക് ആവശ്യമായ മണ്ണും കാലാവസ്ഥയും എങ്ങനെയാണെന്ന് പറയാം. നല്ലൊരു

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാരബാവു മാവ് കൃഷി വിജയകരമാകണമെങ്കിൽ നല്ല ഉഷ്ണമേഖലാ കാലാവസ്ഥ ആവശ്യമാണ്. നല്ല രീതിയിൽ സൂര്യപ്രകാശവും ചൂടും ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ മാവ് വേഗത്തിൽ വളരുന്നതും കായ്ക്കുന്നതും. വർഷത്തിൽ വ്യക്തമായ ഒരു വരണ്ട കാലയളവും അതിനുശേഷം നല്ല മഴക്കാലവുമുള്ള അന്തരീക്ഷമാണ് ഇതിൻ്റെ പൂവിടലിന് ഏറ്റവും അനുയോജ്യം. മണ്ണിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നല്ല ആഴമുള്ളതും നീർവാർച്ച സൗകര്യമുള്ളതുമായിട്ടുള്ള പശ്ചിമരാശി മണ്ണോ അല്ലെങ്കിൽ കളിമണ്ണ് കുറഞ്ഞ ചരൽ കലർന്ന മണ്ണോ ആണ് ഇതിന് ഏറ്റവും ഉത്തമം. വെള്ളക്കെട്ടുള്ള താഴ്ന്ന പ്രദേശങ്ങൾ മാവ് കൃഷിക്ക് ഒട്ടും നല്ലതല്ല. വെള്ളം കെട്ടിനിന്നു കഴിഞ്ഞാൽ വേര് ചീയൽ വരികയും മാമ്പൂക്കൾ കൂട്ടത്തോടെ കൊഴിഞ്ഞു പോകുകയും ചെയ്യും. മണ്ണിന്റെ പി എച്ച് മൂല്യം 5.5 to 7 ഇടയിലായിരിക്കുന്നത് മാവിന്റെ വേരുകൾക്ക് മണ്ണിൽ നിന്നും നൈട്രജനും പൊട്ടാഷ്യം വേഗത്തിൽ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും. പൂവിടുന്ന ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ അന്തരീക്ഷത്തിൽ ഈർപ്പം കുറഞ്ഞിരിക്കുന്നതും കായ്കൾ പഴുക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ നല്ല വെയിൽ ലഭിക്കുന്നതും പഴത്തിന്റെ മധുരവും ഗുണമേന്മയും വർദ്ധിപ്പിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മധുരമുള്ള കാരബാവോ മാമ്പഴത്തെക്കുറിച്ചാണ്. ഇനി നടീൽ രീതിയെക്കുറിച്ച് അറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. വാണിജ്യാടിസ്ഥാനത്തിൽ കാരബാവോ കൃഷി ചെയ്യുമ്പോൾ വിത്ത് മുളപ്പിച്ചുണ്ടാക്കുന്ന തൈകൾ ഉപയോഗിക്കാറില്ല. കാരണം അവ കായ്ക്കാനായിട്ട് വർഷങ്ങളെടുക്കും. അതുകൊണ്ട് ഒട്ടു തൈകൾ അഥവാ ഗ്രാഫ്റ്റ് തൈകളാണ് നടേണ്ടത്. ഇവ നട്ട് 3 മുതൽ 4 വർഷത്തിനുള്ളിൽ തന്നെ കായ്ച്ചു തുടങ്ങുകയും ചെയ്യും. ജൂൺ മാസത്തിലെ മഴക്കാലമാണ് തൈകൾ നടാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഇതിനായിട്ട് 3 അടി നീളവും വീതിയും ആഴവുമുള്ള കുഴികൾ എടുക്കണം. മാവുകൾ തമ്മിൽ കുറഞ്ഞത് 8 മുതൽ 10 മീറ്റർ വരെ അകലം പാലിക്കേണ്ടതുണ്ട്. കുഴിയിലെ മണ്ണിലേക്ക് ആവശ്യത്തിന് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഒപ്പം ചിതലിനെ പ്രതിരോധിക്കാനായിട്ട് വേപ്പും പിണ്ണാക്കും ചേർത്ത് കുഴി നിറച്ച ശേഷമാണ് തൈകൾ ശ്രദ്ധയോടെ നടേണ്ടത്. ആദ്യകാലങ്ങളിൽ കാറ്റിൽ ഉലയാതിരിക്കാനായിട്ട് താങ്ങ് കമ്പുകൾ കെട്ടിക്കൊടുക്കണം. കാരബാവോ മാവിന്റെ കൃഷിയിലെ ഏറ്റവും പ്രധാനം പ്രൂണിംഗ് അഥവാ കമ്പുകോതലും ഫ്രൂട്ട് തിന്നിംഗ് രീതിയുമാണ്. മാവിന്റെ ഉൾഭാഗത്തേക്ക് സൂര്യപ്രകാശം നന്നായി കടന്നു ചെല്ലാൻ പാകത്തിൽ ഉണങ്ങിയതും രോഗം ബാധിച്ചതുമായ ചില്ലകൾ വെട്ടിമാറ്റണം. കൂടാതെ ഒരു കുലയിൽ അമിതമായി മാങ്ങകൾ ഉണ്ടായാൽ വലുപ്പം കുറയുമെന്നതിനാൽ ആരോഗ്യമുള്ള 2 അല്ലെങ്കിൽ 3 മാങ്ങകൾ മാത്രം നിലനിർത്തി ബാക്കിയുള്ളവ ചെറുപ്പത്തിലെ നുള്ളിക്കളയുന്നത് പഴങ്ങൾക്ക് മികച്ച വലുപ്പം നൽകും. ഇനി കാരബാവോ മാമ്പഴത്തിന്റെ ആഗോള കയറ്റുമതി സാധ്യതകൾ എങ്ങനെയൊക്കെയാണെന്നറിയാം നല്ലൊരു പാട്ടിന് ശേഷം.
1: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।

0: में अगर जन्नत है तो बस यही है, यही है, यही है
1: हरिद भूमि। ഹരിത ഭൂമി കർഷകരുടെ ഹൃദയതാളം. കാരബാവോ മാമ്പഴത്തിന് ഇന്ന് അന്താരാഷ്ട്ര വിപണിയിൽ വൻ ഡിമാൻഡാണുള്ളത്. ലോകത്തിലെ ഏറ്റവും മധുരമുള്ള മാമ്പഴം എന്ന ബ്രാൻഡിംഗ് ഉള്ളതുകൊണ്ട് തന്നെ പ്രീമിയം ഫ്രൂട്ട് വിപണിയിലാണ് ഇതിന്റെ സ്ഥാനം. ജപ്പാൻ, അമേരിക്ക, സൗത്ത് കൊറിയ, ഹോങ്കോങ്, സിംഗപ്പൂർ തുടങ്ങിയ വികസിത രാജ്യങ്ങളിലേക്ക് ഫിലിപ്പീൻസിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഓരോ വർഷവും ടൺ കണക്കിന് കാരബാവോ മാമ്പഴം കയറ്റി അയക്കുന്നുണ്ട്. വിദേശ വിപണിയിലെ കർശനമായ ക്വാറന്റൈൻ നിയമങ്ങൾ പാലിക്കുന്നതിനായിട്ട് വേപ്പർ ഹീറ്റ് ട്രീറ്റ്മെന്റ് പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് മാമ്പഴ ഈച്ചകളുടെ ലാർവകളെ നശിപ്പിക്കുന്നത്. യാതൊരുവിധ രാസവസ്തുക്കളും ഉപയോഗിക്കാതെ ചൂടുവെള്ളത്തിന്റെ ആവി ഉപയോഗിച്ച് ചെയ്യുന്ന ഈ പ്രക്രിയ വഴി മാമ്പഴത്തിന്റെ തനത് രുചിയോ മണമോ നഷ്ടപ്പെടാതെ ആഴ്ചകളോളം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായ UAE, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ ആഡംബര സൂപ്പർ മാർക്കറ്റുകളിൽ ഈ മാമ്പഴത്തിന് സാധാരണ മാമ്പഴങ്ങളെക്കാൾ 4 ഇരട്ടിയിലധികം വിലയാണ് ഉപഭോക്താക്കൾ നൽകുന്നത്. മികച്ച പാക്കിംഗിലും കോൾഡ് ചെയിൻ ലോജിസ്റ്റിക്സ് സംവിധാനങ്ങൾ വഴിയും വിദേശങ്ങളിൽ എത്തിക്കുന്നതിലൂടെ കർഷകർക്ക് വൻതോതിൽ വിദേശ നാണ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് കാരബാവോ മാമ്പഴത്തെക്കുറിച്ചാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നല്ലൊരു പാട്ടിന് ശേഷം

0: ഹരിത ഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
1: ഈ കാരബാവും മാമ്പഴം പച്ചപ്പഴമായിട്ട് വിൽക്കുന്നതിന് പുറമെ അതിൽ നിന്നും വൈവിധ്യമാർന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്നത് വഴി കർഷകർക്ക് വരുമാനം പല മടങ്ങ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഫിലിപ്പൈൻസിലെ ഏറ്റവും പ്രശസ്തമായ ഉൽപ്പന്നമാണ് ഡ്രൈഡ് മാംഗോ അഥവാ ഉണക്കിയ മാമ്പഴം. ലായനിയിൽ മുക്കി പ്രത്യേക താപനിലയിൽ ഉണക്കിയെടുക്കുന്ന ഇത് വിദേശങ്ങളിൽ ഒരു ജനപ്രിയ സ്നാക്കാണ്. കൂടാതെ കാരബാവോ മാമ്പഴത്തിന്റെ പൾപ്പ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മാംഗോ പ്യൂരി, ജാം, ഐസ്ക്രീമുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും വിപണിയിൽ വലിയ ആവശ്യക്കാരുണ്ട്. മാമ്പഴത്തിന്റെ ഓഫ് സീസൺ സമയങ്ങളിൽ ഇത്തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നത് വഴി കർഷകർക്ക് വർഷം മുഴുവൻ സ്ഥിരമായ വരുമാനം ഉറപ്പാക്കാനായിട്ട് സാധിക്കും. കേരളത്തിലെ കർഷകർക്കും തങ്ങളുടെ ഫലഭൂയിഷ്ടമായ മണ്ണിൽ ഈ വിദേശ ഇനം മാവ് പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിലെ ഉയർന്ന ആഭ്യന്തര വിപണിയും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മികച്ച കയറ്റുമതി സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തിയാൽ കാരബാവോ മാമ്പഴ കൃഷിയിലൂടെ നമ്മുടെ കർഷകർക്കും വലിയ സാമ്പത്തിക വിജയം കൊയ്യാനായിട്ട് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മധുരത്തിന്റെ കാര്യത്തിൽ ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കാരബാവോ മാമ്പഴം കൃത്യമായ ശാസ്ത്രീയ പരിപാലനത്തിലൂടെയും മൂല്യവർദ്ധിത വിപണന തന്ത്രങ്ങളിലൂടെയും കർഷകർക്ക് എങ്ങനെ വലിയ സാമ്പത്തിക സമൃദ്ധി സമ്മാനിക്കാം എന്നതിന്റെ മനോഹരമായിട്ടുള്ള ഉദാഹരണം കൂടിയാണ്. നമ്മുടെ പറമ്പുകളിലും ഇത്തരം വേറിട്ട അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ കൂടി നട്ടുവളർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ലോകത്തിലെ ഏറ്റവും മധുരമുള്ള മാമ്പഴമായ കാരബാവോ മാമ്പഴത്തെ കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം നീ 12 മണിയായിരിക്കാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. ആൻഡ് നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇൻസ്റ്റന്റ് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പാട്ടുകൾ വെച്ച് തരുന്ന ഒരു സമയമാണ് അല്ലേ. 12 മണി തൊട്ട് 2 മണി വരെ ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. അല്ല, എല്ലാ ദിവസവും നമ്മൾ 12 മണിയാകുമ്പോൾ പാട്ട് വെച്ചു കൊടുക്കും. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാൻ ഇപ്പൊ തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ധൈര്യമായിട്ട് വിളിച്ചോളൂ. നമ്മളെ വിളിക്കേണ്ട നമ്പർ 8 2 8 1 5 0 9 0 0 എന്നുള്ളതാണ്. 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അതല്ലെങ്കിൽ മെസ്സേജസ് അയക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഏതാണ്, ആർക്കാണ് ഡെഡിക്കേഷൻ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയും. ഇന്ന് പലരുടെയും സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ. ഇന്ന് അങ്ങനെ ഒരു June 24 നല്ലൊരു ഉച്ച നേരമായിട്ടുണ്ട്. നിങ്ങളുടെ പാട്ടുകൾ പോന്നോട്ടെ. ആദ്യത്തെ പാട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, നമുക്ക് 2 ദിവസം മുൻപ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നു ഒരാൾ, പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, ഷോസ് ഒക്കെ കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും എനിക്കിങ്ങനെ ഭയങ്കര റാൻഡമായിട്ട് എനിക്കൊരു മെസ്സേജ് വന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പാട്ട് വെച്ചു കൊടുക്കാന്ന്. വിനോദ് എന്നാണ് പേര്. അപ്പൊ വിനോദിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ വിനോദിന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പാട്ട് ഏതാന്ന് ചോദിച്ചപ്പോ ചോട്ടാ മുംബൈയിലെ പാട്ട് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോട്ടാ മുംബൈയിലെ തല എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം, നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വേഗം വേഗം വിളിച്ചോളൂ 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്. ദിസ് ഇസ് അഹല്യ FM. Stay tuned.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സമയം ദേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വേഗം വേഗം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാനുള്ള സമയമാണിത്. നമ്മുടെ കൂടെ ആക്ച്വലി ഒരു കോളർ ജോയിൻ ചെയ്യാൻ പോവാണ്. ഹലോ, ഇതാരാണ്? പേര് പറയൂ. ഹലോ, ഇതാരാണ്? കൃഷ്ണേട്ടൻ. കൃഷ്ണേട്ടൻ, സുഖാണോ? ഓക്കെ, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം?
1: നല്ല വിശേഷം.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേക്കേണ്ടത്? ആഹാ, നല്ല പാട്ടാണല്ലോ. എന്താണ് ഈ പാട്ട് ഇപ്പൊ കേൾക്കാൻ തോന്നാനുള്ള കാരണം എന്താണ്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എനിക്ക് കേൾക്കണമെന്ന് തോന്നി, അത്ര തന്നെ അല്ലേ?
1: അതെ, അതിന്റെ ഡെഡിക്കേഷൻ ഉണ്ട്. രണ്ടു മൂന്നാല് പേര് പറയാം.
0: ഓക്കെ, പറഞ്ഞോളൂ.
1: ബഷീർ, ഗുരുവായൂരപ്പൻ, ബാലൻ, ജ്യോതി, ഗോപി, സാമ്പി, സത്യഭാമ, മാധവൻ, സൈഫുദ്ദീൻ, ഓമന, അങ്ങനെ എല്ലാവർക്കും.
0: ഓക്കെ, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് വെച്ചു കൊടുക്കണം അല്ലേ?
1: പിന്നെ ഹീരാക്കും
0: എനിക്കും.
1: ആ, അതന്നെ,
0: എനിക്ക് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് അല്ലേ?
1: അതെ, സ്പെഷ്യൽ ആണ് കേട്ടോ.
0: ഓക്കെ, ശരി ശരി, താങ്ക് യു ചേട്ടാ. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. ഓക്കെ, ബൈ ബൈ ബൈ. അപ്പൊ കൃഷ്ണൻചേട്ടനാണ് നമ്മൾ വിളിച്ചത്. കൃഷ്ണൻചേട്ടന് സീമന്തരേഖയിൽ ചന്ദനം ച, അങ്ങനെ എന്തുവാ തോന്നുന്നു. ഓക്കെ, എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതേ വേറൊരു മെസ്സേജ് വന്നിട്ടുണ്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമില്, അല്ല ഇൻസ്റ്റാഗ്രാമിലല്ല, വാട്സപ്പിലാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലൂടെ ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എന്റെ സഹപാഠി ബാബുരാജനും പ്രിയ പത്നിക്കും ആശംസകൾ നേർന്നുകൊണ്ട് മൂന്നാം പക്കം സിനിമയിലെ താമരക്കിളി പാടുന്നു എന്ന ഗാനം കേൾപ്പിക്കുക എന്നാണ് പി വി മുഹമ്മദ് വടക്കേ വാവനൂർന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും എന്തായാലും ഫ്രണ്ടിന് വേണ്ടിയിട്ട് ബാബുരാജനും ബാബുരാജന്റെ വൈഫിനും വെഡിങ് ആനിവേഴ്സറി വിഷസ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോവാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഈ കേൾക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വിളിക്കണം. 8 2 8 1 5 0 9 000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജസ് അയക്കാം. അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ 12 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ആർ ജി ഹീറയാണ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സോ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ഹലോ, ഹലോ, പോയോ? അയ്യോടാ, കോളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കോള്. പക്ഷെ എന്തായാലും സ്വാമിനാഥൻ ചേട്ടനാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സ്വാമിനാഥൻ ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന പാട്ട് പൊന്നിട്ട പെട്ടകം എന്ന് പറഞ്ഞ പാട്ടായിരുന്നു കേട്ടോ. പ്രണയനിലാവ് എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും സ്വാമിനാഥൻ ചേട്ടൻ, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പോയതാ കേട്ടോ, ആളെ കാണാനില്ല. എന്തായാലും പൊന്നിട്ട പെട്ടകം പാട്ട് നമ്മൾ എന്തായാലും വെച്ചു കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്ന വേറൊരു മെസ്സേജ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനോദാണ്. വിനോദ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നാനി പടത്തിലിരുന്ന് കൊഞ്ചം എന്ന് പറഞ്ഞ പാട്ട്. ആ കൊഞ്ചം ആ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത് ഓൺ അഹലി എഫ് എം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകൾ ഇതുപോലെ ചോദിക്കാം. 8 1 5 0 9 0 0 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. ഹലോ, ഹലോ, സ്വാമിനാഥൻ ചേട്ടൻ കേൾക്കണ്ടോ? അയ്യോ, കട്ടായി പോയിട്ടോ, പോട്ടെ, സാരല്ലേ. അപ്പൊ എന്തായാലും സ്വാമിനാഥൻ ചേട്ടന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ വിനോദിന് വേണ്ടിയിട്ടും രണ്ട് പാട്ടുകൾ കേൾക്കാൻ പോവാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ആകാശവാണി വാർത്തകൾക്ക് ശേഷമായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ എന്തായാലും വിളിക്കാനും മെസ്സേജ് അയക്കാനും മറക്കണ്ട. നിങ്ങളുടെ കൂടെ ഉള്ളത് ആർ ജി ഹീറാണ് ഓൺ അഹലി എഫ് എം. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നമുക്ക് ഇനിയും കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഉങ്കൾ വാഴ്ക്കയിലെ ഓരോ തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
2: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
0: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9

0: സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പോരാട്ടം ശക്തമാക്കാൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വനംവകുപ്പ് വിഷൻ 2031 പദ്ധതി തയ്യാറാക്കിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവെന്ന് ഹൈക്കോടതി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലാന്റ് കാനഡയെ നേരിടും. ബ്രസീൽ സ്കോട്ട്ലാന്റ് മത്സരം നാളെ പുലർച്ചെ 3:30. പിഎം ശ്രീ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സിപിഐയിലെ പി പ്രസാദാണ് നോട്ടീസ് നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി രജു കോലിയക്കോട്.
1: പിഎം ശ്രീ പദ്ധതി നടപ്പാക്കില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീന് പറയാൻ കഴിയാത്തത് അപമാനകരമാണെന്നും പദ്ധതിയുടെ MOUവിൽ നിന്ന് നിയമപരമായ മാർഗത്തിലൂടെ സർക്കാരിന് പിന്മാറാൻ കഴിയുമെന്നും പി പ്രസാദ് പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് പിഎം ശ്രീയെന്നും പുതിയ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടിയായി പറഞ്ഞു. പിഎം ശ്രീയിൽ ഈ സർക്കാർ ഒരു തീരുമാനവും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷം മാത്രമാകും ഒരു തീരുമാനം ഉണ്ടാവുകയെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ വ്യക്തമാക്കി. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: അടിസ്ഥാന പശ്ചാത്തല സൌകര്യ വികസനത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ പദ്ധതികൾ നടപ്പാക്കിയ കേരളത്തിൽ ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്രം നടപ്പാക്കുന്ന പിഎം ശ്രീ പദ്ധതി ആവശ്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരാർ റദ്ദാക്കാനല്ല, മരവിപ്പിക്കാനാണ് LDF ഗവൺമെന്റ് തീരുമാനിച്ചതെന്നും പുതിയ ഗവൺമെന്റ് തീരുമാനം എടുത്താലേ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കൂ എന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് LDF ഗവൺമെന്റ് ഫണ്ടൊന്നും വാങ്ങിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പോരാട്ടം ശക്തമാക്കാൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിൽ നിന്ന് ആളുകളെ മുക്തമാക്കാനും മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളുടെ അടിവേരറുക്കാനും സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കത്ത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്റലിജൻസ് അധിഷ്ഠിതമായ നിയമ നടപടികൾ ശക്തിപ്പെടുത്തുകയും മയക്കുമരുന്ന് കടത്തുകാരുടെ സാമ്പത്തിക ശൃംഖലകൾ തകർക്കുകയും അനധികൃത സമ്പാദ്യകൾ കണ്ടുകെട്ടുകയും ചെയ്യുന്നതായി മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു. അന്തർ സംസ്ഥാന അന്തർദേശീയ മയക്കുമരുന്ന് കടത്തുകാരെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇത്തരം സംഘങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിന് തത്സമയ വിവര കൈമാറ്റം, സംയുക്ത ഓപ്പറേഷനുകൾ, ഏകോപിത ആസൂത്രണം എന്നിവ അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി കത്തിൽ അഭിപ്രായപ്പെട്ടു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് വനംവകുപ്പ് വിഷൻ 2031 പദ്ധതി തയ്യാറാക്കിയതായി മന്ത്രി ഷിബു ബേബി ജോൺ നിയമസഭയിൽ പറഞ്ഞു. സംഘർഷം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് അർഹമായ ധനസഹായം സമയബന്ധിതമായി നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വനങ്ങളുടെ വാഹകശേഷി കണക്കാക്കാനും വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന്റെ കാരണങ്ങൾ ശാസ്ത്രീയമായി പഠിക്കാനും ഡെറാഡൂണിലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി വനംവകുപ്പ് ആശയവിനിമയം നടത്തിയതായും ഷിബു ബേബി ജോൺ പറഞ്ഞു. മനുഷ്യന് ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ നിയമ തടസ്സങ്ങൾ ഉണ്ടെന്നും ഇതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്കായി മുൻ ഗവൺമെന്റ് നടപ്പാക്കിയ ഗോത്രബന്ധു പദ്ധതി നിർത്തലാക്കിയിട്ടില്ലെന്ന് മന്ത്രി കെ എ തുളസി അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 326 മെന്റർ ടീച്ചർമാരെ നിയമിച്ചിട്ടുണ്ടെന്ന് ചോദ്യോത്തരവേളയിൽ മന്ത്രി പറഞ്ഞു. സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കുവേണ്ടി കോഴ്സുകൾ പരിഷ്കരിക്കുന്ന കാര്യം ഗവൺമെന്റ് ആലോചിക്കുമെന്നും കെ എ തുളസി വ്യക്തമാക്കി. ജലജന്യ രോഗങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ സാമ്പിളുകൾ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം ശേഖരിച്ച് പരിശോധിച്ചു വരുന്നതായി മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. പുതിയ ജലനയം രൂപീകരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കുടിവെള്ള പദ്ധതികൾക്കും മറ്റും റോഡുകളിൽ ചാലെടുക്കുമ്പോൾ അവ സമയബന്ധിതമായി നന്നാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവെന്ന് ഹൈക്കോടതി വിധിച്ചു. കൌൺസിലർമാർ വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ പേരിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവെന്ന് ഹൈക്കോടതി കണ്ടെത്തിയത്. 4 ആഴ്ചയ്ക്കകം കൌൺസിലർമാരോട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു. കൌൺസിലർ എസ് പി ദീപക് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് വിധി. ദൈവനാമത്തിലോ സഗൌരവമോ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ചട്ടം.

0: വ്യവസ്ഥ ചെയ്യുന്നതെന്ന് കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം നഗരസഭയിലെ ബിജെപി കൌൺസിലർമാർ ഹൈക്കോടതി വിധി പ്രകാരം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് മേയർ വി വി രാജേഷ് പറഞ്ഞു. ഹൈക്കോടതി വിധി പാലിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ അറിയിച്ചു. നികുതി കുറച്ച് കേരളത്തെ മദ്യ ഇടനാഴിയാക്കാനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രമമെന്ന് ബിജെപി നിയമസഭാ കക്ഷി നേതാവ് ബി ബി ഗോപകുമാർ എംഎൽഎ പറഞ്ഞു. ബജറ്റിൽ പ്രഖ്യാപിച്ച മദ്യനയത്തിലെ ഇളവ് കേരളവും കർണാടകവും തമ്മിലെ ഡീലാണെന്നും ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാൻ നടത്തുകയും മറുവശത്ത് മദ്യവിപണിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ മദ്യനയത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചു. കൊച്ചിയിലും കോഴിക്കോടും മലപ്പുറത്തും പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രകടനം തടഞ്ഞു. തൃശൂരിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. ബിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ അടുത്ത ചീഫ് സെക്രട്ടറിയാകും. രാവിലെ ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗമാണ് പുതിയ ചീഫ് സെക്രട്ടറിയെ തീരുമാനിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലാൻഡ് കാനഡയെ നേരിടും. ബോസ്നിയ ഖത്തർ മത്സരം സിയാറ്റിലാണ്. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാന്റിനെയും അറ്റ്ലാന്റയിൽ മൊറാക്കോ ഹെയ്ത്തിയെയും നേരിടും. ലണ്ടനിൽ എഫ്ഐഎച്ച് പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും മറ്റന്നാൾ പാകിസ്ഥാനെയും നേരിടും. ഈ മാസം 28 ഇംഗ്ലണ്ടിനെതിരായ രണ്ടാമത്തെ മത്സരത്തോടെ ഇന്ത്യയുടെ പര്യടനം അവസാനിക്കും. സംഭരണം സജീവമാക്കിയതോടെ വിപണിയിൽ ഏലയ്ക്ക വില വീണ്ടും ഉയരുന്നു. ശരാശരി വില കിലോയ്ക്ക് 2500 നിന്ന് 2800 രൂപയായാണ് വർദ്ധിച്ചത്. 3 മാസത്തിനിടെ ഇതാദ്യമായാണ് വിലയിലെ മുന്നേറ്റം. ഓൺലൈൻ ലേലങ്ങളിൽ ഗുണമേന്മയേറിയ ഏലയ്ക്കായ്ക്ക് 3500 രൂപ വരെ ഇപ്പോൾ വില ലഭിക്കുന്നുണ്ട്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണൻ.
1: പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി ഏലയ്ക്ക കയറ്റുമതിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ കയറ്റുമതി പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. വേനൽമഴയുടെ കുറവ് മൂലം ഹൈറേഞ്ച് മേഖലകളിൽ ഏലച്ചെടികൾക്ക് ഉണക്ക് ബാധിച്ചിരുന്നു. നിലവിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം പൂർണ്ണതോതിൽ ഉയരാത്തതും വിപണിയിൽ വില വർദ്ധിക്കാൻ കാരണമായി. ഇതോടെ മുൻപ് 2 ലക്ഷം രൂപ വരെ നൽകി ഏക്കറിന് പാട്ടത്തിനെടുത്തിരുന്ന കർഷകർ ഇപ്പോൾ കൂടുതൽ തുക നൽകി ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. മുൻപ് 2019 ഓഗസ്റ്റിലാണ് ഏലം വില റെക്കോർഡിലെത്തിയത്. അന്ന് പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന ഈ ലേലത്തിൽ കിലോയ്ക്ക് 7000 രൂപ വരെയും കട്ടപ്പന കമ്പോളത്തിൽ 6000 രൂപ വരെയും വില ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് വില കുത്തനെ ഇടിഞ്ഞ് കിലോയ്ക്ക് 950 രൂപ വരെ എത്തി. അവിടെ നിന്നാണ് ഇപ്പോൾ വിപണി വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലെത്തിയിരിക്കുന്നത്.
0: കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഇന്ന് സമാപിക്കും. തൃക്കലശാട്ടോടെയാണ് സമാപനം. ചോതി വിളക്കണക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ടം, കളഭാട്ടം, മുതിരേരി വാൾ തിരിച്ചെഴുന്നള്ളിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന ചടങ്ങുകൾ ഇന്ന് നടത്തും. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. 14th പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും എല്ലാ പാസ്പോർട്ട് അധികൃതർക്കും വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആശംസ നേർന്നു. സുരക്ഷിത് പാസ്പോർട്ട്, സുഗം സേവ, സശക്ത് നാഗരിക് എന്ന കാഴ്ചപ്പാടോടെ പാസ്പോർട്ട് സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യവുമാക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയിലെ സഹ അധ്യക്ഷ സ്ഥാനം രാഷ്ട്രീയവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന പാകിസ്ഥാന്റെ പക്ഷപാത പെരുമാറ്റത്തിനെതിരെ ഇന്ത്യ പ്രതിഷേധിച്ചു. കാശ്മീർ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കുന്ന പാക് ശ്രമത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി പി ഹരീഷാണ് പ്രതിഷേധം അറിയിച്ചത്. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന 11,000-ത്തിലധികം നാവികരെ ഒഴിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സമുദ്ര സംഘടന പദ്ധതി പ്രഖ്യാപിച്ചു. ഒഴിപ്പിക്കൽ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ സുരക്ഷാ ഗ്യാരണ്ടികൾ പരിശോധിച്ചതായും സുരക്ഷിത സാഹചര്യങ്ങളാണെന്നും ഐഎംഒ സെക്രട്ടറി ജനറൽ ആർസെനിയോ ഡൊമിംഗസ് പറഞ്ഞു. യുഎൻ സമാധാന സേനാംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. സമാധാന സേനയ്ക്കോ അവരുടെ കേന്ദ്രങ്ങൾക്കോ നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ യുദ്ധക്കുറ്റമായി കണക്കാക്കാമെന്ന് പ്രമേയം വ്യക്തമാക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പിഎംശ്രീ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പോരാട്ടം ശക്തമാക്കാൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വനം വകുപ്പ് വിഷൻ 2031 പദ്ധതി തയ്യാറാക്കിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവെന്ന് ഹൈക്കോടതി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലാൻഡ് കാനഡയെ നേരിടും. ബ്രസീൽ സ്കോട്ട്ലാന്റ് മത്സരം നാളെ പുലർച്ചെ 3:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സമയം ദേ 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ ദൈവം ആദ്യത്തെ ഒരു മണിക്കൂർ ദൈവം നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പോവാണ് കേട്ടോ. ആ അഹല്യ എഫമാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റന്റ് പാട്ടുകൾ, അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പാട്ട് വെച്ച് തരാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് ആർ ജി ഹീറയാണ്. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും പല പല പാട്ടുകളായിരിക്കും ഫേവറേറ്റ് ആയിരിക്കും. അത് പല സമയത്ത് നമുക്ക് പലതും കേൾക്കാൻ തോന്നും. അതാണ് നമ്മുടെയൊക്കെ ഒരു മനസ്സിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ ദൈവം ഇപ്പൊ നമുക്ക് പല പാട്ടുകളുടെ റിക്വസ്റ്റ് വന്നതിൽ ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ആൻഡ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഡിൻസി ആണ്. ഡിൻസി പറഞ്ഞിട്ടുള്ളത് ഡിൻസിക്ക് പാട്ട് വേണം. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, പാലക്കാട് നിന്ന് ഡിൻസിയാണ്. ഗജിനി മൂവിയിലെ ഒരു മാല എന്ന് പറഞ്ഞ പാട്ട്, അയ്യോ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. കാർത്തിക് പാടിയ പാട്ടാണ് ഒരു മാല ഇലവിയിൽ നേരം. യെസ്, ഒരു സമയത്ത് ഈ ഗജിനി സിനിമ ഉണ്ടാക്കിയ ഒരു ഓളം ചെറുതൊന്നും ആയിരുന്നില്ല അല്ലേ. പിന്നെ അത് റീമേക്ക് ചെയ്തു പോയി. അങ്ങനെ ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉള്ള, എനിക്ക് തോന്നുന്നു അസിൻ എന്ന് പറയുന്ന ഒരു നായികയെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു സമയമായിരുന്നു അല്ലേ. പിന്നെ സൂര്യയുടെ ആണെങ്കിലും നല്ല നല്ല പാട്ടുകൾ, സ്റ്റെപ്പുകൾ, കോസ്റ്റ്യൂം ഒക്കെ ഭയങ്കര രസമാണ് ഈ പാട്ടിലെ പ്രത്യേകിച്ച്. അപ്പൊ എന്തായാലും ഡിൻസി, താങ്ക് യു ഫോർ ആസ്കിംഗ് ദിസ് സോങ് കേട്ടോ. എന്റെ അടുത്ത മെസ്സേജ് നമുക്ക് നോക്കണല്ലോ. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീധരനാണ്. ശ്രീധരൻ ചേട്ടൻ അവണൂർ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹരേ രാം ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് ഫൂലോങ്ക അതും അടിപൊളി പാട്ടാണ്. എന്റെ മോപ്പ് എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെയാണല്ലോ നിങ്ങൾ ചോദിക്കുന്നതെന്ന് ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പൊ ശ്രീധരൻ ചേട്ടൻ അവണൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ബാക്ക് ടു ബാക്ക് നമുക്ക് പാട്ടുകൾ കേൾക്കാം. പക്ഷെ നിങ്ങൾക്ക് വിളിക്കണം, വിളിച്ച് സംസാരിക്കണം എന്നാണെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ നമ്പർ പറഞ്ഞുതരാം. 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം. എങ്ങനെയാണ്, സെയിം നമ്പറാണ്, 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും ദേ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളുടെ കൂടെ. അഹല്യ എഫ് എമ്മിൽ, ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, ഇവിടെ മൊത്തം പാട്ടുകളാണ്. സമയം അങ്ങനതേ 12:53 ആയിരിക്കുകയാണ് അല്ലേ? അങ്ങനതേ ആ മണിക്കൂർ അങ്ങോട്ട് തീരാണ്. പക്ഷെ പാട്ടുകൾ ഇവിടെ തീരുന്നില്ല. ഇഷ്ടംപോലെ പാട്ടുകൾ നമ്മളിതേ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാരുടെ റിക്വസ്റ്റുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ടല്ലോ, ഇതാരാണ്?
2: ഹലോ
1: ഹലോ, ഇതാരാ? ഹലോ, കേൾക്കുന്നുണ്ടോ? ശരി, പേര് പറയൂ.
2: കമൽ.
1: കമൽ, കമലിന്റെ ഫുൾ നെയിം എന്താ?
2: കമലഹാസൻ.
1: കമൽഹാസൻ, അതെന്താ ഈ പേരിടാനുള്ള കാരണം? എന്താ ചോദിച്ചിണ്ടോ?
2: പേരിടാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇവിടെ നമ്മുടെ അമ്പലം കമലി അമ്മൻ എന്നുള്ള ഒരു ദൈവമുണ്ട്.
1: ഓക്കെ,
2: ആ ഒരു വിശ്വാസത്തിന് വേണ്ടിട്ട് അങ്ങനെ ഇട്ടതാണ്.
1: ശരി, ഞാൻ വിചാരിച്ചു കമൽഹാസന്റെ വലിയ ഫാൻ ആയിരിക്കും അച്ഛൻ, അങ്ങനെ ഇട്ട പേരായിരിക്കും. ശരി, ഓക്കെ. കമൽഹാസൻ, അപ്പൊ എന്തുണ്ട് നാട്ടില് വിശേഷം?
2: വിശേഷം ഏട്ടന്റെ പിറന്നാളാണെന്ന്.
1: ആഹാ, അപ്പൊ ഏട്ടന്റെ പേരെന്താ?
2: നാഗരാജൻ.
1: നാഗരാജ് ഏട്ടൻ, അറിയാം അറിയാം അറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും ഏട്ടന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആണ് അപ്പൊ ഇന്നത്തെ പാട്ട് അല്ലേ?
2: വിശേഷം വിശേഷം ഏട്ടൻ പിറന്നാളാണ്.
1: ആഹാ, പേരെന്താ?
2: നാഗരാജ്.
1: നാഗരാജ് ഏട്ടൻ, അറിയാം. ഓക്കെ, ബർത്ത്ഡേ സ്പെഷ്യൽ ഇന്നത്തെ അല്ലേ?

ഓൺ ഇൻസ്റ്റന്റ് സോങ്. അപ്പൊ പാട്ട് കേട്ട് തിരിച്ചു വരൂ, സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. നമ്മുടെ കൂടെ ദേ ഇവിടെ ഒരു കോളർ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. ഹലോ, ഇതാരാണ്? പേര് പറയൂ. മാധവേട്ടാ, എന്താണ്, സുഖാണോ? ഓക്കെ, മഴ ഉണ്ടോ അവിടെ?
1: മഴ ഉണ്ടായിരുന്നു.
0: ശരി, എന്താണെന്ന്, ഉച്ചക്ക് ചോറിന് എന്താ സ്പെഷ്യല്?
1: പച്ചക്കറിയാണ്.
0: പച്ചക്കറി തന്നെ, സ്പെഷ്യൽ ഒന്നുമില്ല. പച്ചക്കറി സ്പെഷ്യൽ അല്ല അപ്പോ? സ്പെഷ്യൽ ഇല്ല. എന്തൊരു വിഷമം പോലെ.
1: ഒന്നുമില്ല.
0: പിന്നെന്താണ്, സൗണ്ടിനൊന്നും ഒരു ഉഷാറില്ലല്ലോ.
1: ജലദോഷം
0: ആണോ? നല്ലതായ ആവിയൊക്കെ പിടിക്കൂ കേട്ടോ. ഓക്കെ, പിന്നെ ആർക്കാ പാട്ട്?
1: ചക്രവർത്തിനി ഞാൻ എന്റെ ശില്പഗോപുരം തുറന്നുള്ള റെഡിക്കേഷൻ വന്നിട്ട് കൊഴിഞ്ഞാമ്പലം ശ്രീപോതിനും വളയോടി കൃഷ്ണാട്ടൻ സത്യമാ കരിഞ്ഞാലി പള്ളം ബാലം പല്ലത്താനും ജ്യോതി പാറ ഗുരുവായൂരപ്പൻ തിരുവല്ലമല.
0: ഓക്കെ, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മള് പാട്ട് വെച്ചു കൊടുക്കും. ഓക്കെ ഓക്കെ ചേട്ടാ, ഓക്കെ, ബൈ ബൈ. അപ്പൊ എന്തായാലും മാധവൻ ചേട്ടന്റെ വലിയൊരു ലിസ്റ്റിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് നമ്മൾ പാട്ട് വെച്ചു കൊടുക്കാൻ പോണത്. ചക്രവർത്തിനി നിനക്കു ഞാനെന്റെ. യെസ്, അതുപോലെ തന്നെ എനിക്ക് വേറൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ആരുടെയാന്ന് നോക്കട്ടെ. ഐഷു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഐഷു എന്ന് പേര് എല്ലാവർക്കും ഉണ്ടാവില്ല, എനിക്കുണ്ട് ഐഷു എന്ന് പേരുള്ള ഒരു കൂട്ടുകാരി. അപ്പൊ എന്തായാലും ഐശ്വര്യനെ നമ്മൾ ഷോർട്ട് ആയിട്ട് ഐഷു എന്ന് വിളിക്കുന്ന പോലെ ഐഷു എന്നോട് ചോദിച്ചിട്ടുള്ളത്, ഐഷു ബേബി ചോദിച്ചിട്ടുള്ളത് ഏത് പാട്ടാണ്? മറക്കുടയാൽ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനാണ് ഐഷു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഐഷുവിന്റെ അമ്മ ദേ ഈ പാട്ട് കേൾക്കേണ്ടത് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പൊ എന്തായാലും ദേ പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്. ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വെച്ച് തരുന്നത് അഹല്യ FML RG ഹീറയാണ് നിങ്ങളുടെ കൂടെ. അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. സമയം ദേ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണു അല്ലേ. പക്ഷെ പാട്ടുകൾ ഇവിടെ ദേ തീരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ദേ ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ആക്ച്വലി ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇത് ആരാണ്? പേര് പറയൂ. ഹലോ, സുനിൽ കുമാർ. സുനിലേട്ടാ പറയൂ, എന്താണ് വിശേഷം?
1: വിശേഷം അങ്ങനെ പോകുന്നു.
0: എങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു അല്ലേ.
1: മഴയില്ല.
0: മഴയില്ല, അയ്യോടാ, സാരില്ല, മഴ എങ്ങടോ പോയി വരും. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് സുനിലേട്ടന് കേൾക്കാൻ തോന്നേ?
1: ദേശാടനം എന്ന സിനിമയിലെ പാട്ടോ.
0: ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണോ?
1: ഡെഡിക്കേഷൻ മൂന്ന് പേർക്കുണ്ട്. ഒന്ന് ശിവദാസ് ഫ്രം കഴിവമ്പ്, പിന്നെ ടി പി മുരളീധരൻ ഫ്രം ട്രിവാൻഡ്രം,
0: ഓക്കെ,
1: പിന്നെ പ്രേമാനന്ദൻ ഫ്രം കാടാങ്കോട്.
0: ഓക്കെ, അപ്പൊ ഇവർക്ക് മൂന്ന് പേർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ ചേട്ടാ, ബൈ ബൈ. അപ്പൊ എന്തായാലും സുനിലേട്ടനാണ് വിളിച്ചത്. അപ്പൊ സുനിലേട്ടന് ഇഷ്ടമുള്ള മൂന്ന് പേർക്ക് വേണ്ടി ഈ പാട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണ് നമുക്ക് നോക്കാം? യെസ്, ക്രേസി കിയാരി എന്ന് പറഞ്ഞ പാട്ട്. ജാജ്വൽ ആണ് ഈ പാട്ട് ചോദിച്ചുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ. ജാജ്വലെ ധൂം എന്ന് പറഞ്ഞ സിനിമ ഒരു സമയത്ത് ഭയങ്കര നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ പാട്ടൊക്കെ നമ്മളിങ്ങനെ ഫുള്ളായിട്ടിരുന്ന് കണ്ടതും. നമ്മുടെ ഹൃതിക് റോഷന്റെയും ഐശ്വര്യ റായുടെയും ഒക്കെ സ്റ്റെപ്സ് ഒക്കെ പഠിക്കാൻ നോക്കി എന്റെ വല്ലാത്ത ബുദ്ധിമുട്ട് ഞാൻ ആലോചിക്കുന്നു. പക്ഷെ ഇതൊക്കെ രസമുള്ള കുറെ നല്ല മെമ്മറീസ് ആണ്. അപ്പോ ഈ പാട്ടാണ് നമ്മൾ ഇതേ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. പിന്നെ ചക്രവർത്തിനി എന്ന് പറഞ്ഞ പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മാധവൻ ചേട്ടനെ. മാധവൻ ചേട്ടന്റെ പാട്ടും ദീപ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും പാട്ട് കേട്ട് എൻജോയ് ചെയ്യൂ. നമ്മുടെ കൂടെ തന്നെയുണ്ട് ഓൺ അഹല്യ FM നിങ്ങളുടെ കൂടെ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ പോയിക്കൊണ്ടേയിരിക്കുന്നു. നോക്കിയേ 12 മണി കഴിഞ്ഞ്, അല്ല 12 അല്ലേ, 1 മണിയൊക്കെ കഴിഞ്ഞു, 1:26 സമയം. യെസ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീറയാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ജോസ് മാഷ് ആണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്, കോള് കട്ടായി പോയി. അപ്പോൾ ജോസ് മാഷ് പറഞ്ഞിട്ടുള്ളത് നല്ലൊരു പാട്ട് വെച്ച് തരണം. ആ പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ബി ബ്രഹ്മാനന്ദം പാടിയിട്ടുള്ള ഏത് പാട്ടാണെങ്കിലും കുഴപ്പമില്ല, ഏതാണെങ്കിലും എനിക്ക് ഇഷ്ടമാണെന്നാണ് ജോസ് മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രിയമുള്ളവളെ എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മൾ സ്പെഷ്യലായിട്ട്, ഒരു പഴയ പാട്ടാണ്. ഇ ടി ഉമ്മറും നമ്മുടെ പി ഭാസ്കരന്റെ വരികളൊക്കെ ആയിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് തിരക്കാണെന്ന് പറഞ്ഞ നമ്മുടെ ബുള്ളറ്റ് ജഗൻ, ജഗൻ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിനക്കര എന്ന സിനിമയിലെ മെല്ലിയൊന്ന് ആ പാട്ടാണ് ചോദിച്ചത്. മെല്ലിയൊന്നു പാടി നിന്നെ ഞാനുറക്കിയോമലേ. യെസ്, അപ്പോൾ ഈ പാട്ട് രണ്ടെണ്ണാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്. ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയമാണ് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീറയാണ് അഹലി എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്.
1: ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ ഇതേ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഇവിടെ പാട്ട് വേണ്ടേ? ഇത് ആരാണ്, പേര് പറയൂ. ഹലോ,
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്?
2: രത്നാവതി അമ്മ.
1: രത്നാവതി അമ്മ, സുഖാണോ?
2: സുഖമായിരിക്കുന്നു മനെ. നിങ്ങൾക്ക് സുഖല്ലേ?
1: എനിക്കും സുഖാണ്. എന്താണ് അവിടെ സ്പെഷ്യൽ ഉച്ചക്ക്?
2: ഒന്നുമില്ല, കഞ്ഞിയും പയറുകറിയും.
1: പയറുകറി ഇഷ്ടമല്ല അപ്പോ?
2: ഇഷ്ടമല്ല മനെ.
1: ഓക്കെ, പിന്നെ ഏത് പാട്ടാ വേണ്ടേ, ചോദിച്ചോ.

0: ആഹാ, സൂപ്പർ സൂപ്പർ, അടിപൊളി പാട്ടുകാരിയാണ് കേട്ടോ.
1: ഉണ്ണിയും പാടുന്നുണ്ടല്ലോ.
0: എനിക്കും ഇഷ്ടമാണ് പാട്ട്, നല്ല പാട്ട് കേട്ടോ. എന്തായാലും ഈ പാട്ട് ആർക്കാണ് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
1: എല്ലാവർക്കും, ഈ അഹല്യ ഇതിൽ കേൾക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ.
0: ഓക്കെ രത്നാവതി അമ്മ, താങ്ക് യു കേട്ടോ, പാട്ട് വെച്ചരാ കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ എന്തായാലും രത്നാവതി അമ്മയാണ് നമ്മള് വിളിച്ചത്. നല്ലൊരു പാട്ടല്ലേ, നല്ലൊരു സിനിമ, നല്ലൊരു പാട്ട് നന്നായിട്ട് നമുക്ക് പാടി തരികയും ചെയ്തു. അപ്പൊ എന്തായാലും തളപതി എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് ചിന്നത്തായവൾ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതുപോലെ കുറച്ച് നേരത്തെ നമ്മൾ ഗിരിജ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗിരിജ ചേച്ചിക്ക് എൻ മാമന ഈ മനസ്സേ, അല്ല എന്താണ്, എൻ മാമനോട മനസ്സെന്ന് പറഞ്ഞൊരു പാട്ട്, ആ ഇന്റെ മാമനോട മനസ്സ് എന്ന് പറയുന്നത് നല്ലൊരു പാട്ടാണ്. അപ്പൊ ഈ പാട്ടും കൂടെയാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടും കുറച്ച് പഴയ പാട്ടുകളാണെങ്കിലും നല്ല രണ്ട് പാട്ടുകൾ തന്നെയാണ് രണ്ടുപേരും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ആർ ജി ഹീറയാണ് ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. ആ, അങ്ങനെ സമയം ദേ തീർന്നല്ലോ. നോക്കിയ സമയം നോക്കിയ ഒരു മണി കഴിഞ്ഞതേ 47 മിനിറ്റ് ആയി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നിങ്ങളുടെ കൂടെയുള്ളത് RG ഹീരയാണ്. അപ്പൊ പാട്ടുകൾ, ഇനിയും ഒരുപാട് പേരുടെ മെസ്സേജസ് എനിക്ക് കാണാനുണ്ട്. എനിക്ക് ആരുടെയും പാട്ട് ഇനി അധികം വെച്ചുതരാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ സമയം നമ്മുടെ തീരല്ലേ. കാരണം രണ്ട് മണിവരെ നമ്മുടെ പ്രോഗ്രാം ഉള്ളൂ. അപ്പൊ ഇനി ബാക്കിയുള്ളവരുടെ റിക്വസ്റ്റിന്റെ മെസ്സേജ് ഒക്കെ ഞാനിവിടെ കാണുന്നുണ്ട് വാട്സപ്പില്. പക്ഷെ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലേ വെച്ച് വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ആരും വിഷമിക്കേണ്ട. നമ്മൾ ഇനി വരുന്ന ദിവസങ്ങൾ എന്തായാലും പാട്ടുകൾ എടുക്കും. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് എനിക്കൊരു ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ രണ്ട് പാട്ടുകളും കൂടെ നമുക്ക് വെച്ചു കൊടുക്കാം. നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് ആരാണ്? ജാജ്വൽ അല്ല, എനിക്ക് തോന്നുന്നു അടുത്ത മെസ്സേജ് എനിക്ക് വന്നിട്ടുള്ളത് ഇത് ആരാണ്, ഏത് പാട്ടായിരുന്നു? ആ, പഞ്ചാര പുഞ്ചി, നമ്മുടെ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. ധനുഷ് ആണ്. യെസ്, ധനുഷിന്റെ ഒരു മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ധനുഷ് പാട്ട് ചോദിച്ചിട്ടുണ്ട്. ധനുഷിന് എന്തായാലും പാട്ട് വെച്ചു കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ അടുത്ത പാട്ട് നമ്മുടെ ഹരിഹരൻ പാടിയിട്ടുള്ള താജ്മഹൽ ഉണ്ട്, നല്ലൊരു ബ്യൂട്ടിഫുൾ പാട്ടാണ്. അർജുൻ ഒക്കെ അഭിനയിച്ചിട്ടുള്ള നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുള്ളത് ഇതാരായിരുന്നു? ഓ യെസ്, ആസിയാണ് ഈ പാട്ട് വെച്ച് തരാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ, ഈ രണ്ട് പാട്ടുകളും ഞാൻ വെച്ച് തരുന്നതായിരിക്കും. അപ്പൊ തൽക്കാലത്തേക്ക് നമ്മുടെ സമയം ഇവിടെ തീരാണ്. ഇനി വരും ദിവസങ്ങളിൽ പാട്ട് വെച്ച് തരും എന്ന ഉറപ്പോടുകൂടി തൽക്കാലത്തേക്ക് അഹല്യ FM നിന്ന് ടച്ചപ്പായി പറയുന്നത് RG ഹീരയാണ്. അപ്പൊ പാട്ട് കേട്ടിട്ട് നിങ്ങളുടെ നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട്, നല്ലൊരു ഈവനിംഗ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്കാണ് ബൈ ബൈ. ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: എംപി ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
4: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
3: അപ്പൊ കറണ്ട് ബില്ലിന്?
4: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
3: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച് 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
4: തീർച്ചയായും.
5: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
7: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
8: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
9: കോയർ ടീമിൽ പാടിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ പിന്നീട് ലോകം നന്നാക്കണമെന്ന് തോന്നി വടക്കേ ഇന്ത്യയിൽ പോയി പള്ളിയിലച്ചനാകാൻ ശ്രമിച്ച ഒരാൾ. വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള, സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം. ജെറി അമൽദേവ് എന്ന മ്യൂസിഷ്യനെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ച ഒരു പിടി നല്ല സിനിമകളിൽ ഒന്നാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ബിച്ചു തിരുമലയുടെ വരികൾ, എസ് ജാനകിയുടെ ആലാപം. മിഴിയോരം എന്ന ഗാനമാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം RG ഹീര ഓൺ അഹല്യ FM.

0: മൊത്തം 75 സിനിമകൾക്ക് വേണ്ടി പാട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തു വന്നത് 35 സിനിമകൾ മാത്രം. പക്ഷെ മതിയല്ലോ, ആ 35 സിനിമകളിലുള്ള പാട്ടുകളും നമ്മൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്.
1: പൂവല്ല പൂന്തളിരല്ല മാനത്തെ മണിവില്ലല്ല.
0: യെസ്, പി ഭാസ്കരന്റെ വരികൾ കാട്ടുപോത്ത് എന്ന സിനിമയിൽ യേശുദാസ് പാടിയ ഈ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM നിങ്ങളോടൊപ്പം RG ഹീര.

മ്യൂസിഷ്യന്റെ പാട്ടുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ശബ്ദം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം ഒന്നായിരുന്നു, യെസ്, കെ ജെ യേശുദാസ്. നമ്മളോട് സാധാരണ സംസാരിക്കുമ്പോൾ യേശുദാസിന്റെ ഒരു സാധാരണ ശബ്ദം തന്നെയാണ്. പക്ഷേ പാട്ടുകൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുകയും ഈ പാട്ട് ആംപ്ലിഫൈ ചെയ്ത് സ്പീക്കറിലൂടെ കേൾക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വോയിസിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യേശുദാസിന്റെ ശബ്ദത്തെപ്പറ്റി ജെറി അമൽദേവ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല പാട്ടുകൾക്ക് ശബ്ദമേകിയിട്ടുള്ളത് കെ ജെ യേശുദാസ് തന്നെയാണ്. എഗെയിൻ കാട്ടുപോത്ത് എന്ന സിനിമയിൽ നിന്ന് പി ഭാസ്കരിന്റെ വരിയിൽ മാനവ ഹൃദയത്തിൻ നൊമ്പരമറിയാതെ എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കുന്നത്. അഹലി FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഈ ഒരൊറ്റ പാട്ട് എത്ര പെട്ടെന്നാണ് മലയാളിയുടെ ഹൃദയങ്ങളിൽ കയറിയത് അല്ലെ. അധികം രാഗങ്ങളൊന്നുമില്ല, ഒരു വെസ്റ്റേൺ ട്യൂൺ അങ്ങ് ഇട്ടു, അത്രേ ഉള്ളൂ, അത്ര സിമ്പിളാണ് ഈ പാട്ട് എന്നാണ് ജെറി അമൽദേവ് പറയുന്നത്. ഈ പാട്ടിനെ പറ്റി ജെറി അമൽദേവിനോട് പറയുമ്പോൾ, ഒരു താരാട്ടുപാട്ടാണ് വേണ്ടത്, താരാട്ടുപാട്ടാവുമ്പോ അധികം ബഹളം പാടില്ലല്ലോ, കുട്ടി എണീക്കാൻ പാടില്ലല്ലോ, അപ്പോ അതിനനുസരിച്ച് ഒരു വെസ്റ്റേൺ ട്യൂൺ ഇട്ടു, രാഗമൊന്നുമില്ല. അങ്ങനെയാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് കെ ജെ യേശുദാസും എസ് ജാനകിയും ചേർന്ന് നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന സിനിമയിൽ ഈ പാട്ടുണ്ടാകുന്നത്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

0: ട്യൂൺ ഉണ്ടാക്കുന്നു, അതിനുശേഷം വരികൾ എഴുതുന്നു. അതാണ് ജെറി അമൽ ദേവിന്റെ ഒരു രീതി. അങ്ങനെ ഒരു ട്യൂൺ കൊടുത്തു. അപ്പൊ സത്യൻ അന്തിക്കാട് പറഞ്ഞു, ഞാൻ ഒരാളെ വിടാം, അദ്ദേഹം ഇതിന് കൃത്യമായ വരികൾ എഴുതി തരും. കവി മുല്ലനേഴിയായിരുന്നു അത്. ഒരു സാധാരണ മുഷിഞ്ഞ വസ്ത്രവും ഒരു തോളിലൊരു സഞ്ചിയൊക്കെ ഇട്ട് വന്നപ്പോ ജെറി അമൽദേവിന് ചെറിയൊരു സംശയം തോന്നി. ഇദ്ദേഹത്തിന് എനിക്ക് വേണ്ട വരികൾ എഴുതി തരാൻ പറ്റുമോ? പക്ഷേ ജെറി അമൽദേവിനെ ഞെട്ടിച്ചുകൊണ്ട് ആ വരികൾ വന്നു.
1: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം.
0: യെസ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിൽ മുല്ലനേഴിയുടെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം. കെ ജെ യേശുദാസ് പാടിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ വിത്ത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.
2: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം.

യേശുദാസ് എന്ന പാട്ടുകാരന്റെ ബേസ് ടോൺ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളൊരു പാട്ടാണ് ദേവദുന്ദുബി. ഒരു ശോകഗാനമാണ് ഇതിന്റെ രണ്ട് വേർഷൻ ഉണ്ടെങ്കിലും ഈ പാട്ടിനെ ലിഫ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇതിനെ അതിന്റെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത് കൈതപ്പുറത്തിന്റെ വരികളാണ് എന്നാണ് ജെറി അമൽദേവ് പറയുന്നത്. എന്നെന്നും കണ്ണേട്ടൻ എന്ന സിനിമയിൽ യേശുദാസ് പാടിയ ദേവദുന്ദുബി അദ്ദേഹത്തിന്റെ ബേസ് ടോൺ ഏറ്റവും അധികം യൂട്ടിലൈസ്

ജീപ്പ് ഓടിച്ച് ഒരാൾ പോകുമ്പോൾ പുറകിൽ നിന്നൊരു പെൺകുട്ടി വിളിക്കുന്നു. ആ രീതിക്ക് വേണം ഈ പാട്ട് വരാൻ. ഇതായിരുന്നു ജെറി അമൽദേവിനോട് പറഞ്ഞ കഥ അല്ലെങ്കിൽ സന്ദർഭം. പെട്ടെന്ന് തന്നെ വരികൾ ഉണ്ടാവുന്നു. മുക്കുറ്റിപ്പൂവേ മുക്കുറ്റിപ്പൂവേ. ബിച്ചു തിരുമല പറയുന്നു, അങ്ങനെ വേണ്ട, വേറെ വരികൾ തരാം ഞാൻ. നമുക്ക് മുക്കുറ്റിപ്പൂ വേണ്ട, മഞ്ഞണിക്കുമ്പിൽ. ആ വരികൾ ഉണ്ടാകുന്നു. യെസ്, എസ് ജാനകി പാടിയ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സിനിമയിലെ ഈ പാട്ടുണ്ടായതും ഇങ്ങനെയൊരു കോൺവെർസേഷനിൽ നിന്നാണ്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീരാ.

പാട്ടുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ജെറി അമൽദേവ് എന്ന മ്യൂസിഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്ന, വളരെ ഭംഗിയുള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കിയ പാട്ട്, ടക്കെന്ന് ചെയ്ത പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പാട്ടാണ്. അത്തപ്പൂവും നുള്ളി, കൃഷ്ണപ്പൂവും നുള്ളി, യെസ്. പുന്നാരം ചൊല്ലി ചൊല്ലി എന്ന സിനിമയിൽ ഒ എൻ വിയുടെ ലിറിക്സിൽ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺ ടു അഹല്യ എഫ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
3: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
2: അപ്പൊ കറണ്ട് ബില്ലിന്?
3: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
2: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
3: തീർച്ചയായും.
4: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
5: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരിമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹലിയ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ஏ சண்டி குதிரை வாண்டி எதிரே.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: Let's talk about health.
2: ഇന്നത്തെ ബിസി ലൈഫിൽ നമ്മളിൽ പലരും ചെയ്യുന്ന ഒന്നാണ് ആഹാരം ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കി വെക്കും, എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും. പിന്നീട് നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കും അല്ലേ. എന്നാൽ ചില ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ, അത് ഒരിക്കൽ പാകം ചെയ്ത ശേഷം വീണ്ടും ചൂടാക്കുമ്പോൾ അതിൽ പോഷകങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, അവ മാരകമായ വിഷാംശമായി മാറുകയും ചെയ്യും. ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു ഡോക്ടർ അഹല്യ. ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. നമ്മുടെ അടുക്കളകളിലൊക്കെ ദിവസേന സംഭവിക്കുന്ന, എന്നാൽ നമ്മൾ ഒട്ടും സീരിയസ് ആയിട്ട് കാണാത്ത ഒരു ശീലമാണ് ഈ ഭക്ഷണം വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് അല്ലേ. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യാറില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം വീടുകളിലും ഫ്രിഡ്ജ് ഉണ്ടല്ലേ. രാവിലെ ജോലിക്ക് പോകുന്നതിന്റെ തിരക്കിൽ നമ്മൾ തലേ ദിവസത്തെ കറിയോ ചോറോ ഒക്കെ എടുത്ത് അടുപ്പത്തോ ഓവനിലോ വെച്ച് നല്ലതുപോലെ പുകയുന്ന രീതിയിൽ ചൂടാക്കി കഴിക്കും. ഭക്ഷണം കളയരുതല്ലോ, ചൂടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയ ഒക്കെ ചത്തുപോകുമല്ലോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. എന്നാൽ ശാസ്ത്രീയമായ സത്യം എന്താണെന്നറിയോ? ചില ഭക്ഷണങ്ങൾ വീണ്ടും ചൂടാക്കുമ്പോൾ അതിലെ രാസഘടന, അതായത് കെമിക്കൽ സ്ട്രക്ചർ, പൂർണ്ണമായിട്ട് മാറുകയും അത് നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള വിഷപദാർത്ഥങ്ങളായിട്ട് രൂപപ്പെടുകയും ചെയ്യും. സാധാരണ വയറിളക്കം മുതൽ ക്യാൻസറിന് വരെ കാരണമാകുന്ന രീതിയിൽ നമ്മുടെ അടുക്കളകളിൽ ഒളിച്ചിരിക്കുന്ന ഈ വില്ലൻ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നറിയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഒരിക്കലും ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ആദ്യത്തെ ഭക്ഷണം ഏതാണെന്ന് പറയട്ടെ, ചീരയും മറ്റ് ഇലക്കറികളുമാണ്. എന്തുകൊണ്ടാണ് ചീര ചൂടാക്കി കഴിക്കാൻ പാടില്ല, ഇലക്കറികൾ ചൂടാക്കി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? പറഞ്ഞുതരാം. ചീരയിൽ പ്രകൃതിദത്തമായിട്ട് വലിയ അളവിൽ നൈട്രേറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ചീര വീണ്ടും ചൂടാക്കുമ്പോൾ ഈ നൈട്രേറ്റുകൾ മാറി മാരകമായിട്ടുള്ള നൈട്രോസമീനുകളായിട്ട് മാറുന്നു. ഈ നൈട്രോസമീനുകൾ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ വളരാനായിട്ട് കാരണമാകുന്ന ഘടകങ്ങൾ കൂടിയാണ്. കൂടാതെ ഇത് കുട്ടികളിൽ രക്തത്തിൽ ഓക്സിജൻ കുറയുന്ന അവസ്ഥയ്ക്കും കാരണമാകാറുണ്ട്. അതുകൊണ്ട് ചീര ഒരിക്കലും ചൂടാക്കി കഴിക്കരുത്. ഒരു തവണ വേവിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചൂടാക്കാൻ നിൽക്കരുത്. ഇനി രണ്ടാമത്തെ വില്ലൻ മലയാളിയുടെ പ്രിയപ്പെട്ട മുട്ടയാണ്. മുട്ട പുഴുങ്ങിയതോ ഓംലെറ്റോ മുട്ടക്കറിയോ ഒരിക്കലും വീണ്ടും ചൂടാക്കരുത്. മുട്ടയിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് വീണ്ടും ഉയർന്ന ചൂടിൽ വയ്ക്കുന്ന സമയത്ത് പ്രോട്ടീൻ്റെ ഘടന തകരുകയും അത് ദഹിക്കാൻ പ്രയാസമുള്ള കഠിനമായ ടോക്സിനായിട്ട് മാറുകയും ചെയ്യും. ഇത് കടുത്ത വയറുവേദന, ഗ്യാസ്, ദഹനക്കേട് എന്നിവയൊക്കെ ഉണ്ടാക്കും. ഇനി ഏതൊക്കെയാണ് ഭക്ഷണങ്ങൾ ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്തത്? പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: Dr. Ahalya. Let's talk about health.
1: Welcome back to Dr. Ahalya. റീഹീറ്റിംഗ് ചതിക്കുഴികൾ തുടരുകയാണ്. അതായത് വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ വില്ലൻ ആരാണെന്നറിയണ്ടേ? നമ്മൾ ദിവസവും കഴിക്കുന്ന ചോറ്. എന്തുകൊണ്ടാണ് ഈ ചോറ് ചൂടാക്കാൻ പാടില്ല എന്ന് പറയുന്നത്? പലരും വിചാരിക്കും ചോറ് ചൂടാക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന്, അല്ലേ? ഈ പച്ചരിയില് ബാസിലസ് സീറിയസ് എന്നൊരു ബാക്ടീരിയയുടെ വിത്തുകളുണ്ട്. ചോറ് വെന്ത് കഴിഞ്ഞാലും ഈ വിത്തുകൾ നശിക്കില്ല. ചോറ് പാകം ചെയ്ത ശേഷം സാധാരണ ഊഷ്മാവിൽ കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ വേഗത്തിൽ വളരുകയും വിഷാംശം പുറപ്പെടുവിക്കുകയും ചെയ്യും. ഈ ചോറ് നമ്മൾ വീണ്ടും ചൂടാക്കിയാലും ആ വിഷാംശം നശിക്കില്ല. ഇത് കഴിക്കുന്നത് വഴിയാണ് പലർക്കും കടുത്ത ഛർദിയും വയറിളക്കവും ഉണ്ടാകുന്നത്. ഇനി അടുത്ത വില്ലൻ, കോഴിയിറച്ചി അഥവാ ചിക്കൻ. മുട്ടയുടെ അതേ പ്രശ്നം തന്നെയാണ് ചിക്കനുമുള്ളത്. ചിക്കനിലെ സങ്കീർണമായ പ്രോട്ടീൻ ഘടന വീണ്ടും ചൂടാക്കുമ്പോൾ ദഹന വ്യവസ്ഥയ്ക്ക് താങ്ങാനായിട്ട് പറ്റാത്ത രീതിയിൽ മാറുന്നു. ഇത് കുടലിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും മലബന്ധം കൂട്ടാൻ കാരണമാവുകയും ചെയ്യും. ഇനിയും ഇതുപോലുള്ള ഭക്ഷണങ്ങളെ കുറിച്ച് പറയാനുണ്ട് ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വെൽക്കം ബാക്ക്. നമ്മൾ വീണ്ടും ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റു രണ്ട് വില്ലന്മാരെ കുറിച്ച് പറയാവേ. ഉരുളക്കിഴങ്ങും പാചക എണ്ണയുമാണ്. ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ച ശേഷം സാധാരണ ഊഷ്മാവിൽ ഇരുന്നു കഴിഞ്ഞാൽ അതിൽ ബോട്ടിലിസം എന്ന മാരക ബാക്ടീരിയകൾ വളരും. അതുപോലെ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന തെറ്റാണ് വറുക്കാൻ ഉപയോഗിച്ച വെളിച്ചെണ്ണയോ മറ്റെണ്ണകളോ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നത്. ഇത് ശരീരത്തിൽ മാരകമായിട്ടുള്ള ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാക്കുകയും ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഇനി ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആവശ്യത്തിന് മാത്രം പാചകം ചെയ്യുക. ഒരു നേരത്തേക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം പാചകം ചെയ്യുക. ഇതുവഴി വീണ്ടും ചൂടാക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടല്ലോ, അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പിന്നെ ചോറോ കറിയോ ബാക്കി വന്നു കഴിഞ്ഞാൽ അത് സാധാരണ ഊഷ്മാവിൽ ഒരു മണിക്കൂറിൽ കൂടുതൽ വയ്ക്കാതെ ഉടൻ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റുക. ബാക്ടീരിയ വളരുന്നത് തടയാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ഭക്ഷണം മുഴുവനായിട്ട് ചൂടാക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവ് മാത്രം ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി ചൂടാക്കുക. ഒരു തവണ ചൂടാക്കിയ ഭക്ഷണം വീണ്ടും ഫ്രിഡ്ജിൽ വെക്കരുത്. പിന്നെ ചെറു ചൂടിൽ ചൂടാക്കുക. ഓവനിലോ അടുപ്പത്തോ വെച്ച് കരിഞ്ഞു പോകുന്ന രീതിയിൽ അമിതമായിട്ട് ചൂടാക്കാതെ കഴിക്കാൻ പാകത്തിലുള്ള നേരിയ ചൂട് മാത്രം ചൂടാക്കുക. ആരോഗ്യമുള്ള ഒരു കുടുംബത്തിനായിട്ട് നമ്മുടെ അടുക്കളയിലെ ഈ ചെറിയ തെറ്റുകൾ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. ഡോക്ടർ അഹല്യയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത്. ഒരിക്കലും ചൂടാക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ സംസാരിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ഡോക്ടർ അഹല്യയിൽ ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: എംപി ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.

360 degree. നമസ്കാരം 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. യെസ്, അപ്പോ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് ചെയ്യുന്നതേയും പോലെ കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഇന്ന് നമ്മൾ എന്താ പറയാൻ പോകുന്നറിയോ? നമ്മളെ നടന്നു പോകുന്ന സമയത്ത് ഈ വഴിയിലൂടെ നടക്കുമ്പോ പല കാര്യങ്ങളും നമ്മളിങ്ങനെ ആലോചിക്കാറില്ലേ? അല്ലെങ്കിൽ ഇപ്പോ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് മനസ്സിൽ വരും, നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വരും, ചിലപ്പോൾ നല്ല പാട്ട് കേൾക്കുമ്പോൾ വരും, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ഐഡിയാസ് പെട്ടെന്ന് ഓരോ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരാറുണ്ട് അല്ലേ? ആ ഒരു സംഭവം ശരിക്കും അടിപൊളിയാണ് കേട്ടോ. പക്ഷേ അങ്ങനെ ഒരു ഐഡിയ കിട്ടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാറ് എന്താ, ആ ഈ ഐഡിയ കൊള്ളാം, സൂപ്പർ, ഉറപ്പായിട്ട് ഞാൻ ഈ സംഭവം നാളെ ചെയ്യും എന്ന് നമ്മൾ ഇങ്ങനെ വിചാരിക്കും. എന്നാൽ എന്താ സംഭവിക്കാറ്? നാളെ ആവുന്ന സമയത്ത് ആ ഐഡിയ എന്തായിരുന്നു എന്ന് നമ്മൾ എത്ര ആലോചിച്ചാലും നമുക്ക് ഓർമ്മ കിട്ടില്ല അല്ലെ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്, നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നൊരു നല്ല ഇൻഫർമേഷൻ, അല്ലെങ്കിൽ വായിച്ച പുസ്തകത്തിലെ ഒരു നല്ല വരി, അല്ലെങ്കിൽ ഓഫീസിൽ ചെയ്യേണ്ട ഒരു പ്രധാന ടാസ്ക്, ഇങ്ങനെ ദിവസവും നമ്മുടെ തലച്ചോറിലേക്ക് വരുന്നത് ലക്ഷക്കണക്കിന് വിവരങ്ങളാണ്. നമ്മുടെ തലച്ചോറിന്റെ പരമാവധി കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ വിവരങ്ങൾ നമ്മളിങ്ങനെ കുത്തി നിറയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്താ, അത് പലതും നമ്മൾ മറന്നുപോകും. നോർമൽ. ഇത് നമുക്ക് വലിയൊരു രീതിയിലുള്ള സ്ട്രെസ്സും ഒരുപാട് ഒരു ആകുലത ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാ പറയുന്നത് ശരിക്കും. അപ്പോ നമ്മുടെ തലച്ചോറുണ്ടല്ലോ, നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് ഐഡിയകൾ ഓർത്ത് വെക്കാനുള്ളതല്ല, മറിച്ച് എന്താ, പുതിയ ഐഡിയകൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത് കൂടിയാണല്ലേ. അപ്പോൾ പിന്നെ ഈ വിവരങ്ങളൊക്കെ എവിടെ നമ്മൾ ശരിക്കും സൂക്ഷിക്കും? ഞാൻ ലോക്കറിലൊന്നും എടുത്തു വെക്കാൻ പറ്റില്ലല്ലോ. യെസ്, അതിനുള്ളൊരു അടിപൊളി മോഡേൺ ലൈഫ് സ്റ്റൈൽ ഹാക്കുമായിട്ടാണ് ഇന്നത്തെ 360 ഡിഗ്രിയിൽ ഞാൻ എത്തിയിരിക്കുന്നത്. സംഭവം എന്താ ഞാൻ പറഞ്ഞുതരട്ടെ. സെക്കൻഡ് ബ്രെയിൻ, രണ്ടാമത്തെ തലച്ചോറോ സെക്കൻഡ് ബ്രെയിനോ, യെസ് അത് തന്നെയാണ് നമ്മുടെ സ്വന്തം രണ്ടാം തലച്ചോർ. അതെങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ 360 ഡിഗ്രിയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സാധാരണ ഞാൻ കറിയും ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞുതരാറില്ലേ, അതുപോലെ ഇന്ന് നമ്മൾ സെക്കൻഡ് ബ്രെയിൻ ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ രണ്ടാം തലച്ചോറ് ഉണ്ടാക്കിയെടുക്കാം, അപ്പോ അതെങ്ങനെയെന്ന് കേട്ടാലോ? കേൾക്കാം 360 ഡിഗ്രിയിൽ ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്.

0: 360 degree.
1: What is second brain? ഈ ഒരു ചോദ്യം കേട്ട സമയത്ത് നിങ്ങൾക്ക് എന്തോ സയൻസ് ആണ് ഫീൽ ചെയ്തോ? കേൾക്കുമ്പോൾ എന്തോ സയൻസ് ഫിക്ഷൻ സിനിമകളിലെ പോലെ ഒരു റോബോട്ടിക് തലച്ചോറാണോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. അതാണ് അതല്ല സംഭവം. അതായത് അതെന്താ ഞാൻ ഈ പറഞ്ഞുതരാം. അപ്പൊ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി ടിപ്സ് ആൻഡ് ട്രിക്സുമായി. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും ആശയങ്ങളും പ്ലാനുകളും ഈ സിനിമാറ്റിക് ആയിട്ട് കുറിച്ചു വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ സ്റ്റോറേജ് സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്, സെക്കൻഡ് ബ്രെയിൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോണിലെ നോട്ട്സ് അല്ലെങ്കിൽ മറ്റ് ഡിജിറ്റൽ ടൂളുകളൊക്കെ ഇതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുമ്പോൾ നോട്ട് പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കാറില്ലേ, അതിൻ്റെ ഒരു ആധുനിക ഡിജിറ്റൽ രൂപമാണെന്നുള്ളൂ കേട്ടോ ഇതാ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷം മുൻപ് നിങ്ങൾ ചിന്തിച്ച ഒരു കാര്യം അല്ലെങ്കിൽ വായിച്ച ഒരു വിവരം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ വിരൽ തുമ്പിൽ തിരഞ്ഞു പിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുമെന്നതാണ്. അപ്പോൾ ഇത് വെറുമൊരു നോട്ട്സ് എഴുതലല്ല, മറിച്ച് എന്താ നമ്മുടെ ചിന്തകളെയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയെയൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു വലിയൊരു കല തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും വേറെ ലെവലിലേക്ക് മാറ്റാനായിട്ട് ഈ ഒരു വിദ്യ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പണം ട്രാക്ക് ചെയ്യുന്നത് പോലെ അറിവുകളെ ട്രാക്ക് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റത്തിന്റെ ഫോർമുലയാണ് ഇനിതേ 360 ഡിഗ്രിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ കേൾക്കാൻ ദേ നിങ്ങൾ റെഡി ആയിക്കോളൂ. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് സ്റ്റേ ട്യൂൺ വിത്ത് ഹലീഫ് 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. അങ്ങനെ സെക്കൻഡ് ബ്രെയിൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോവാണ് 360 ഡിഗ്രിയിൽ അല്ലേ. ഒരു സെക്കൻഡ് ബ്രെയിൻ ഉണ്ടാക്കാനായിട്ട് ലോകമെമ്പാടുമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന തിയാഗോ ഫോർട്ടെയുടെ കോഡ് എന്ന മാതൃക ഫോർമുലയാണ് നമ്മളും പറയാൻ പോകുന്നത് കേട്ടോ. ഇതിൽ ഒന്നാമത്തെ അക്ഷരമായിട്ടുള്ള സി, ഈ സി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ക്യാപ്ചർ. ക്യാപ്ചർ അഥവാ പിടിച്ചെടുക്കുക എന്നതാണ്. അതായത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എന്ത് കുഞ്ഞു കാര്യമായിക്കോട്ടെ അപ്പോൾ തന്നെ ഫോണിലെ നോട്ട്സ് ആപ്പിലേക്ക് എഴുതിയിടുക. ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു നല്ല പാട്ടിന്റെ വരിയോ, അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടൊരു നല്ല ഫിനാൻസ് ടിപ്പോ, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് പറഞ്ഞ നല്ലൊരു ബിസിനസ് ഐഡിയോ ആകട്ടെ, ഞാൻ ഇത് പിന്നീട് ഓർത്ത് വെച്ചോളാം എന്ന് കരുതിയിട്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വിട്ടുകളയരുത്. കാരണം ആ ഒരു നിമിഷം കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് അത് ഡിലീറ്റ് ചെയ്ത് കളയും അല്ലേ. അതുകൊണ്ട് അപ്പോൾ തന്നെ അത് ഡിജിറ്റൽ ആയിട്ട് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ യഥാർത്ഥ തലച്ചോറിന് വലിയൊരു റിലാക്സേഷൻ കിട്ടുന്നുള്ളതാണ്. ഞാനിന്ന് മറന്നു പോകുമോ എന്നൊരു ഭയമൊക്കെ മാറുന്നതോടെ തന്നെ മനസ്സ് കൂടുതലായിട്ട് എന്താവും, റിലാക്സ് ആവും, ശാന്താവും അല്ലേ. അപ്പോൾ ഇനി ഈ വിവരങ്ങളെ എങ്ങനെ തരംതിരിക്കാം, ആ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം കീപ് ലിസണിംഗ് അഹലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ് കോഡ്. കോഡിൽ സി എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? സെക്കൻഡ് ബ്രെയിൻ ക്രിയേഷനിൽ സി എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓ ആണ്. ഫോർമുലയിലെ രണ്ടാമത്തെ അക്ഷരമായിട്ടുള്ള ഓ സൂചിപ്പിക്കുന്നത് എന്തിനാന്ന് അറിയോ? ഓർഗനൈസ് അഥവാ തരംതിരിക്കുക എന്നതാണ് കേട്ടോ. ഈ വിവരങ്ങൾ വെറുതെ വാരിക്കൂട്ടി എഴുതി വെച്ചാൽ അത് പിന്നീട് ആവശ്യമുള്ളപ്പോൾ കണ്ടെത്താനായിട്ട് പറ്റില്ല അല്ലേ? അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇവയെ നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഓരോ ഫോൾഡറുകളായിട്ട് മാറ്റിയെടുക്കാം. ഇതിനായിട്ട് പറ എന്നൊരു എളുപ്പ വഴിയുണ്ട് കേട്ടോ. അതെന്താ സംഭവം എന്നറിയോ? അതായത് ഇപ്പം നിങ്ങളുടെ പ്രൊജക്റ്റ് പറ എന്ന് പറഞ്ഞാൽ വെറുതെ പറയുക എന്നുള്ളതല്ല കേട്ടോ. അതായത് ഇപ്പം നിങ്ങളുടെ പ്രൊജക്റ്റുകൾ, ഇപ്പോൾ പി, ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്ന മേഖലകൾ, ഏരിയാസ്, അപ്പോൾ എ വന്നു. ഭാവിയിലേക്കുള്ള ആവശ്യമുള്ള റിസോഴ്സുകൾ, അവിടെയാണ് റിസോഴ്സിൻ്റെയാണ് ആറ് വന്നത്. പിന്നെ പഴയ കാര്യങ്ങൾ സൂക്ഷിക്കുന്ന ആർക്കൈവ്സ്, അവിടെയാണ് എ വന്നത്. ഇങ്ങനെ നാല് മെയിൻ ഫോൾഡറുകൾ നിങ്ങളുടെ നോട്ട്സ് ആപ്പിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഈ പറ എന്ന് ഞാൻ ഷോർട്ട് ഫോമാക്കി പറഞ്ഞത് കേട്ടോ. പ്രൊജക്റ്റ്, ഏരിയ, റിസോഴ്സ്, ആർക്കൈവ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ഒരു ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, ആപ്പിൽ ക്രിയേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് അടുത്ത ആഴ്ച ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് പ്രൊജക്റ്റ് ഫോൾഡറിലായിരിക്കും വരുന്നുണ്ടാവാം. ഇപ്പോൾ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളാണെങ്കിലോ ഏരിയ ഫോൾഡറിൽ വരും. ഇങ്ങനെ കൃത്യമായി വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ ഒരു മടിയും കൂടാതെ ഇത് നമുക്ക് എടുത്ത് ഈസി ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെ ഈ ഒരു ഫോമാറ്റ് നോക്കണം. അപ്പോൾ ഓർഗനൈസ് സ്മാർട്ട്ലി എന്നുള്ളതാണ് രണ്ടാമത്തെ റൂള് കേട്ടോ. ഇനി എന്താണ് നെക്സ്റ്റ്? ഡി എന്തായിരിക്കും? ഡി എന്താണെന്ന് അറിയാനായിട്ട് ദേ ഒരു ചെറിയൊരു ബ്രേക്ക് അനിവാര്യമാണ്. ആ ബ്രേക്കിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. മടങ്ങിയെത്താം 360 ഡിഗ്രിയിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡി എ പറയാൻ പോവാണ്. കോഡിലെ ഡി എന്താണ്? ഫോർമുലയിലെ മൂന്നാമത്തെ അക്ഷരമായിട്ടുള്ള ഈ ഡി സൂചിപ്പിക്കുന്നത് ഡിസ്റ്റിൽ അഥവാ ശുദ്ധീകരിക്കുക എന്നതാണ് കേട്ടോ. ഡിസ്റ്റിൽ അതായത് നമ്മളൊരു വലിയ ആർട്ടിക്കിൾ വായിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മണിക്കൂറുള്ള ഒരു പോഡ്കാസ്റ്റ് കേൾക്കുകയോ ഒക്കെ ചെയ്താൽ അത് മുഴുവനായിട്ട് നമുക്ക് സെക്കൻഡ് ബ്രെയിനിൽ എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 20% കാര്യങ്ങൾ മാത്രം ചുരുക്കി എഴുതുക എന്നതാണ്. അപ്പോൾ ഭാവിയിൽ നമ്മൾ ആ നോട്ട്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ആ വലിയ പുസ്തകം വീണ്ടും വായിക്കേണ്ടി വരരുത് അല്ലേ. അത് ഇരട്ടിപ്പണിയാവരുത്, അതാണ് സംഭവം. അപ്പോൾ ആ കുറിപ്പിലെ ബോൾഡ് ചെയ്ത വരികൾ മാത്രം വായിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു വിഷയം എന്താണെന്നൊരു 30 സെക്കൻഡിനുള്ളിൽ മനസ്സിലാകണമെന്നൊരു കാര്യമുണ്ട്. ഇതിനെയാണ് സ്മാർട്ട് സമ്മറൈസിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. സ്മാർട്ട് സമ്മറൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വിവരങ്ങളുടെ വലിയ പ്രളയത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മുത്തുകൾ മാത്രം ഇങ്ങനെ പെറുക്കിയെടുക്കാനായിട്ട് ഈ ഒരു ശീലം നമ്മളെ സഹായിക്കണം എന്നാണ്. അടുത്തതായിട്ട് വരുന്നത് ഫോർമുലയിലെ ഏറ്റവും വലിയ ഒരു മാജിക്കിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. കേൾക്കാം നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം. Keep on listening, Ahliya from 90.4 KTKT, go to go down.

360 degree. Once again, welcome back to 360 degree. അങ്ങനെതേ നമ്മൾ കോഡിലെ ലാസ്റ്റത്തെ ലെറ്ററിനെ പറ്റി പറയാൻ പോവാണല്ലേ. അതായത് ഫോർമുലയിൽ അവസാന അക്ഷരമായ ഇ. ഈ ഒരു ഇ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയോ? എക്സ്പ്രസ് അഥവാ പ്രവർത്തിക്കുക എന്നതാണ്. നമ്മൾ ഇത്രയും കാലം ഈ ഒരു ക്യാപ്ചർ ചെയ്ത ഓർഗനൈസ് ചെയ്ത് വെച്ച എല്ലാ അറിവുകളും നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉപയോഗിക്കുമ്പോഴാണ് ശരിക്കും ഈ ഒരു സെക്കൻഡ് ബ്രെയിൻ പൂർണ്ണമാവുന്നത് അല്ലേ. ഓഫീസിൽ ഒരു പുതിയ പ്രൊജക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു വലിയ തീരുമാനമെടുക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങളുടെ സെക്കൻഡ് ബ്രെയിൻ തുറന്നാൽ മതി അല്ലേ. ഇതിനു വേണ്ടി ഒരു സോഴ്സ് അവിടെ ഉണ്ട്. അപ്പൊ വർഷങ്ങളായിട്ട് നിങ്ങൾ ശേഖരിച്ച വിദ്യകൾ അവിടെ നിങ്ങൾക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഇപ്പൊ പൂജ്യം അഥവാ ബ്ലാങ്ക് സ്ക്രീനിൽ ഒരു കാര്യം തുടങ്ങുന്നതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള അറിവുകളുടെ ഒരു വലിയൊരു കഷ്ണത്തിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു പുതിയ കാര്യം തുടങ്ങുന്നതെങ്കിൽ ഈസി അല്ലേ സംഭവം? യെസ്, അത് ഭയങ്കര ഈസി ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ട കുറച്ച് ഡിജിറ്റൽ ടൂളുകളുണ്ട്. ആ ടൂളുകൾ കൂടി ഞാൻ എന്തായാലും പറഞ്ഞുതരാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.

360 degree. അങ്ങനെ നമ്മൾ ഇന്ന് പറഞ്ഞത് കോഡിനെ പറ്റിയിട്ടാണ്. അതായത് സെക്കൻഡ് ബ്രെയിൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനായി യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ്, ഡിജിറ്റൽ ടൂൾസ് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഈ ഒരു സെക്കൻഡ് ബ്രെയിൻ ലൈഫ് സ്റ്റൈൽ തുടങ്ങാൻ വേണ്ടിയിട്ട് വലിയ ചിലവുള്ള സോഫ്റ്റ്വെയറുകളൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ഫോണിൽ തന്നെയുള്ള ഡിഫോൾട്ട് നോട്ട്സ് ആപ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ആപ്പിൾ നോട്ട്സ് ഉണ്ട്, ഗൂഗിൾ കീപ്പ്, ഇതിനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി കുറച്ചുകൂടി അഡ്വാൻസ് ആയി ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ നോട്ടോയിൻ അല്ലെങ്കിൽ ഒബ്സീഡിയൻ അല്ലെങ്കിൽ വൺ നോട്ട് പോലുള്ള സൗജന്യ ആപ്പുകൾ കൂടി പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഏത് ആപ്പ് തിരഞ്ഞെടുക്കുന്നു എന്നതിലല്ല ശരിക്കും, അതെങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നതിലാണ് ഇതിലൊരു കാര്യം ഇരിക്കുന്നത്. അപ്പോൾ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ് മാറ്റി വെച്ച് അന്ന് ഫോണിൽ കുറിച്ചിട്ട കാര്യങ്ങളൊക്കെ എന്താ കൃത്യമായ ഒരു ഫോൾഡറിലേക്ക് മാറ്റുന്ന ഒരു ശീലം തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു കുഞ്ഞു ഡിജിറ്റൽ ശീലം നിങ്ങളുടെ മാനസിക സമ്മർദ്ദം നല്ല രീതിയിൽ കുറയ്ക്കും എന്ന് മാത്രമല്ല ആളുകൾക്കിടയിൽ നിങ്ങളെ ഭയങ്കര ഒരു അറിവുള്ള സ്മാർട്ടായ ഒരാളായിട്ട് മാറ്റാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് കേട്ടോ.

360 degree. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, വിവരങ്ങൾ ഒരുപാടുള്ള ഈ ഒരു ലോകത്ത് അത് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിച്ച് നമ്മുടെ തലച്ചോറിനെ നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തണോ? വേണ്ട, അതിനെ അത് ഈ സാങ്കേതിക വിദ്യയെ സ്മാർട്ടായിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി അല്ലേ. ഒരു സെക്കൻഡ് ബ്രെയിൻ ഉണ്ടാക്കിയെടുത്താൽ മറവി എന്ന പ്രശ്നത്തെ നമുക്ക് ജീവിതത്തിൽ നിന്ന് എക്കാലത്തേക്കും പൂട്ടിക്കെട്ടാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ വരുന്ന ആഴ്ചയിൽ തന്നെ നിങ്ങളുടെ ഫോണിലെ നോട്ട്സ് ആപ്പ് തുറന്നു ഒരു കോഡ് ഫോർമുല പരീക്ഷ നോക്കാം കേട്ടോ. നിങ്ങളുടെ ഐഡിയകളും ചിന്തകളും എപ്പോഴും എപ്പോഴും ഇങ്ങനെ നിങ്ങൾക്ക് അതിനെ ഫ്രഷ് ചെയ്തെടുക്കാൻ പറ്റണം, അതാണ് സംഭവം. അപ്പോൾ ഈ പുത്തൻ ലൈഫ് സ്റ്റൈൽ ആശയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. കൂടാതെ ഇന്നത്തെ 360 degree സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും 360 degree ഞാൻ ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വരും. അതുവരേക്കും till then it's me RJ Ailia signing off. Studying with Ahilya from 90.4 KTK. Go to Goda.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM

0: സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ pmsuryagar.gov.in.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
4: അഹല്യ FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചും കുടികാലം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും.
5: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി Roji M. John. 2 വർഷത്തിനുള്ളിൽ 1,000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിലൊന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28-ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലന്റ് പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയം UDFൽ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മദ്യനയത്തിലെ ഇളവ് കേരള കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് BJP MLA BB ഗോപകുമാർ പറഞ്ഞു. കേന്ദ്ര നിലപാടുകളാണ് ബജറ്റിൽ കൂടുതലായി പരാമർശിക്കുന്നത് െന്ന് CPM MLA KN ബാലഗോപാൽ വിമർശിച്ചു. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29-ന് സഭ വീണ്ടും ചേരും. PM ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി നടപടികൾ സർക്കാർ ഉടൻ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി KMRLന്റെ സുരക്ഷാ വിഭാഗം ഏർപ്പെടുത്തുന്ന നടപടികൾ സർക്കാർ നിരീക്ഷിക്കുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. തൃക്കാക്കര MLA ഉമാ തോമസിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി.
6: കൊച്ചി മെട്രോ നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിനായി KMRL ൽ നിലവിൽ പ്രത്യേക സുരക്ഷാ വിഭാഗം പ്രവർത്തിക്കുന്നു.

0: വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ നിയമസഭാ കോൺഫറൻസ് ഹാളിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ തൊഴിലവസരങ്ങളുമായി യോജിപ്പിക്കുന്നതിന് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. റാസ് ലഫാനിലെ ബാർസാൻ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലെ ജീവനക്കാരനാണ് അർജുൻ. വിഷയത്തിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. നിയമസഭയിൽ വി മുരളീധരൻ എം എൽ എ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിൽ ഒന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പായ എം എസ് സി ലൂസിയാന ഇന്ന് വൈകുന്നേരം തുറമുഖത്ത് ബർത്ത് ചെയ്തതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എം എസ് സി ലൂസിയാന കഴിഞ്ഞ ദിവസം പുറംകടലിൽ എത്തിയ ശേഷമാണ് ഇന്ന് വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തത്. തുറമുഖത്തിന്റെ ആദ്യ വാണിജ്യ കപ്പലായ മെഡ്സ്കിന്റെ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. തുറമുഖത്തിന്റെ പൂർണ്ണമായ വാണിജ്യ പ്രവർത്തനങ്ങൾ 2024 ഡിസംബർ 3 ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കത്തിൽ 1 സ്ഥാനത്താണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞത്ത് നിന്ന് റോഡ് മാർഗമുള്ള ചരക്ക് നീക്കവും ഉടൻ തുടങ്ങും. വിഴിഞ്ഞത്തെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്.
0: തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയ പശ്ചാത്തലത്തിൽ കൌൺസിലർമാർ നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിലെടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. 4 വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമീകരണം ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കൌൺസിൽ അംഗങ്ങൾ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പച്ചക്കറികളിലെ കീടനാശിനി പ്രയോഗം ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിൽ കൃഷിയിടത്തിലേക്ക് തിരിച്ചുപോകേണ്ടത് അനിവാര്യമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം ഉള്ളൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചെഞ്ചേരിയിൽ ഒരുക്കിയ പപ്പായ കൃത്യതാ കൃഷി മാതൃകാ കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയ്തലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. ബംഗളൂരുവിൽ ആശുപത്രി കെട്ടിടത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണ് മരിച്ച 3 കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 ലക്ഷം രൂപ വീതം അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. കൊട്ടാരക്കര നീലേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച 3 കുടുംബത്തിനും 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റ് കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. തുള്ളിമരുന്ന് വിതരണത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു. 5 താഴെയുള്ള കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെ പരിശീലനം നൽകി നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോളിയോ ദിനത്തിൽ മരുന്ന് നൽകാൻ സാധിക്കാത്ത കുട്ടികൾക്കായി തുടർന്നുള്ള 2 വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. ഒരു മാസക്കാലം നീണ്ടുനിന്ന കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. മനുഷ്യനെയും പ്രകൃതിയെയും ഒന്നിപ്പിക്കുന്ന അപൂർവമായ ചടങ്ങുകളോടെയാണ് ഓരോ വർഷവും വൈശാഖോത്സവം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: തൃക്കലശാട്ടോടെയാണ് വൈശാഖ മഹോത്സവത്തിന് സമാപനമായത്. 8 ഉപയോഗിച്ചുള്ള അഷ്ടബന്ധം കൊണ്ട് സ്വയംഭൂവിനെ മൂടി. ചോതിവിളക്ക് അണയ്ക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ട്, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളത്ത്, അമ്മാരയ്ക്കൽ തറയിൽ തൃച്ചന്ദനപ്പൊടി അഭിഷേകം, യാത്രാബലി, ഭണ്ണാരം തിരിച്ചെഴുന്നള്ളത്ത് എന്നിങ്ങനെ നിരവധി ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. ഇതോടൊപ്പം സ്ഥാനികരും ഭക്തജനങ്ങളും അക്കരെ സന്നിധിയിൽ നിന്ന് വിടവാങ്ങുകയും ചെയ്തു. ഇനി 11 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന

0: ഉത്സവത്തിലാണ് ആളും മരവും ഉയരുക.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെ എതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 791 ഉയർന്ന് 76,991, നിഫ്റ്റി 198 നേട്ടത്തിൽ 24,022 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 200 താഴ്ന്ന് 1,05,840 ഗ്രാമിന് 13,230 ഇന്നത്തെ വില. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 3 മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. 2 1,000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിൽ ഒന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28 പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: love you.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
4: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
3: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
5: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
6: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഇത് നമ്മ നേരം. തമിഴ് ലാംഗ്വേജോട ഹിസ്റ്ററിയെ പറ്റി നിങ്ങൾ റിസർച്ച് പண்ண ஆரம்பிச்சிட்டோனா அதுக்கு ஒரு எண்டே கிடையாதுங்க. இவ்வளோ வருஷத்துக்கு முன்னாடி இருந்த ஒரு லாங்குவேஜ். இப்போவும் சவுத் இந்தியாவில் நிறைய பேர் ஸ்ரீலங்கா இல்லை பாகிஸ்தான் கூட தமிழ் பேசுகிற ஆளுங்க இருக்காங்கன்னு சொன்னால் நீங்கள் நம்புவீங்களா? நம்பித்தான் ஆகணுங்க. அந்த மாதிரி தமிழ் லாங்குவேஜோட ஒரு டைவர்சிட்டி, அதோட ஒரு ரீச் எல்லாம் என்னால் சொல்லி உங்களை புரிய வைக்க முடியாதுங்க. ஏன்னா அது அவ்வளோ டஃப்பான ஒரு டாஸ்க். ஏன்னா அந்த லாங்குவேஜ் அவ்வளோ வெர்சிட்டைல் ஆனது. குட் ஈவினிங், யூ ஆர் லிஸ்னிங் டு அஹல்யா அண்ட் உங்கள் கூட திஸ் இஸ் ஆர்ஜி ஹீரா. ஸோ தமிழோட கரெக்டான மீனிங், ஐ மீன் தமிழ் அப்படின்ன வார்த்தையோட கரெக்டான மீனிங் என்னன்னு கேட்டால் இப்போவும் அதுக்கு கரெக்டான ஒரு மீனிங் நம்மளுக்கு சொல்ல முடியாது. ஆனால் நிறைய பேர் அதுக்கு 2-3 மீனிங் சொல்லுது. லைக் தமிழ்னா ஸ்வீட்னஸ், ரொம்ப ஸ்வீட் ஆனது அப்படின்னு சொல்கிறான். இல்லை கூல்னஸ், ரொம்ப கூலாக, ரொம்ப குளிருது அப்படின்னு சொல்லல, அந்த மாதிரி ஒரு மீனிங் சொல்லலாம். இல்லை வாட்டர்னஸ், ஈரமானது அப்படின்னு கூட அர்த்தம் இருக்கான். இப்படி நிறைய மீனிங்ஸ் இருக்குது, ஆனால் கரெக்டாக சொல்ல முடியாது. ஆனால் கரெக்டாக எனக்கு ஒரு விஷயம் சொல்ல முடியும், எந்த பாட்டு நாம் கேட்க போகிறேன் நான் கரெக்டாக சொல்கிறேன். எஸ், ஏஆர் ரஹ்மானோட மியூசிக்கில் வாட்டர் பேக்கெட் சாங் தான் நாம் கேட்க போகிறோம். சந்தோஷ் நாராயணன் அண்ட் ஸ்வேதா மோகன் சேர்ந்து பாடின இந்த பாடலோட நம்மளோட ஷோ நாம் ஆரம்பிக்க போகிறோம். திஸ் இஸ் ஆர்ஜி ஹீரா, ஸ்டே டியூன்ட்.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
4: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
3: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ട്? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
4: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
3: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in ൽ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: Story of life.
4: Lighten your life. Lighten.
5: നമ്മളൊക്കെ സുഹൃത്തുക്കൾക്കൊപ്പമോ കുടുംബത്തിനൊപ്പമോ ഇരിക്കുമ്പോൾ ഒരുപാട് തമാശകളൊക്കെ പറയാറുണ്ടല്ലേ. ഒരു രസത്തിന് വേണ്ടി മറ്റുള്ളവരെ കളിയാക്കുകയോ അവരുടെ രൂപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയെക്കുറിച്ചോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വരികളിങ്ങനെ എറിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ശരിയല്ലേ? പറയുന്ന നമ്മളെ സംബന്ധിച്ച് അത് വെറും ഒരു തമാശ മാത്രമാണ്. ജസ്റ്റ് ആ ഒരു മൊമെന്റ് ചിരിക്കാനുള്ള വക, എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ ചിരിപ്പിക്കാനുള്ള ഒരു കൗണ്ടർ അല്ലെങ്കിൽ ഒരു തമാശ, അങ്ങനെയൊക്കെ പറയാം അല്ലേ. പക്ഷെ ആ തമാശ കേൾക്കുന്ന വ്യക്തിയുടെ ആ സമയത്തുള്ള മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? അവരുള്ളിൽ എന്തൊക്കെ സങ്കടങ്ങൾ ചുമല്ലേറ്റിയാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ട്. നമ്മൾ വെറും ഒരു തമാശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു രസത്തിന് വേണ്ടി പറയുന്ന വാക്കുകൾക്ക് ചിലപ്പോൾ മറ്റൊരാളുടെ ലൈഫിൻ്റെ വിലയുണ്ടാകും. ജീവിതത്തിൽ വലിയൊരു പരാജയം നേരിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയോടായിരിക്കും നമ്മൾ ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ടൊരു തമാശ പറയുക. നിന്നെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ നീ ഇനിയിപ്പോ നന്നാവാനൊന്നും പോകുന്നില്ല, നീ ഗതി പിടിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുമല്ലേ. നമ്മളത് തമാശയായിട്ട് പറഞ്ഞ് ചിരിച്ച് തള്ളുമ്പോൾ ഉള്ളിൽ കരയുന്ന ആ മനുഷ്യന് അത് ഹൃദയത്തിലേക്ക് ഇങ്ങനെ തുളച്ച് കയറുന്ന ഒരു മൂർച്ചയുള്ള അമ്പായിട്ട് മാറും അല്ലേ. അവരൊറ്റ വാക്ക് മതിയാകും അവരെ കൂടുതൽ കൂടുതൽ ഇരുട്ടിലേക്ക് ഇങ്ങനെ തള്ളിവിടാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസം പൂർണ്ണമായിട്ട് തകർക്കാനായിട്ട്. നേരെ മറിച്ച് ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരാളുടെ തോളിൽ കൈവച്ചിട്ട് നമ്മൾ പറയുന്ന ഒരു പോസിറ്റീവ് തമാശയോ അല്ലെങ്കിൽ സാരല്ലടാ നമുക്ക് ശരിയാക്കാം എന്നൊരു ആശ്വാസ വാക്കോ ഒക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ അത് അവർക്ക് ജീവിക്കാനുള്ളൊരു പുതിയൊരു എനർജി കിട്ടും അല്ലേ. തോറ്റുപോയ ഇടത്ത് നിന്ന് അവരെ തിരികെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു നല്ല വാക്കിന് സാധിക്കും. വാക്കുകൾക്ക് ഒരു മനുഷ്യനെ കൊല്ലാനും വളർത്താനുമുള്ള അത്ഭുത ശക്തിയുണ്ട് എന്ന് ഞാൻ എവിടെയോ കേട്ടത് ഓർക്കുന്നു. നാവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം. ഒരാളെ പ്രശംസിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നമ്മുടെ തമാശ കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ബോഡി ഷേമിംഗ് പോലെയുള്ള കാര്യങ്ങൾ തമാശയുടെ പേരിൽ ഇന്ന് പലരും ചെയ്യാറുണ്ട്. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ഒരു നിമിഷത്തെ തമാശ മറ്റൊരാളുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാവരുത്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. സ്നേഹം നിറഞ്ഞ, ആശ്വാസം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് മനുഷ്യരെ ചേർത്ത് പിടിക്കുക. ഇന്ന് മുതലെങ്കിലും ഒരു പുതിയ ശീലം വളർത്തിയെടുക്കണം. നമ്മുടെ സംസാരങ്ങളിൽ കൂടുതൽ ജാഗ്രത നമ്മൾ പുലർത്തണം. മറ്റുള്ളവരെ പരിഹസിക്കുന്ന തമാശകളിൽ നിന്ന് മാറി നിൽക്കുക. ഒരു ചെറിയ വാക്കുകൊണ്ടുപോലും ഒരാൾക്ക് ജീവിക്കാനുള്ള പ്രത്യാശ

0: Story of life.
1: Lighten your life. Lighten. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് കണക്കുകൂട്ടലുകൾ കൂട്ടാറുള്ളവരാണല്ലേ. ഈ പ്രായത്തിൽ എനിക്കിത് സാധിക്കണം, ഇത്ര വർഷത്തിനുള്ളിൽ എനിക്ക് ഇത്രയും പണം സമ്പാദിക്കണം, എൻ്റെ കരിയർ എങ്ങനെയായിരിക്കണം എന്നിങ്ങനെ ഡയറിയിലും മനസ്സിലും നമ്മൾ കൃത്യമായ ഒരു പ്ലാൻസൊക്കെ പദ്ധതികളൊക്കെ എഴുതി വയ്ക്കാറുണ്ട്. ആ കണക്കുകൾക്കനുസരിച്ച് നമ്മൾ കഠിനമായിട്ട് ഓടാറുമുണ്ട്, പരിശ്രമിക്കാറുമുണ്ട്. വെറുതെ കണക്ക് മാത്രം എഴുതി സൂക്ഷിക്കുകയല്ല, നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലേ. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണോ കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്, നടന്നിട്ടുള്ളത്? ചിലപ്പോഴൊക്കെ നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ ജീവിതം നമ്മളെ തികച്ചും അപരിചിതമായിട്ടുള്ള മറ്റൊരു വഴിയിലേക്കായിരിക്കും കൊണ്ടുപോവുക അല്ലേ. എടോ, ഇത് ലൈഫാണ്. നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ എല്ലാം ഇവിടെ നടക്കണമെന്നില്ല. പക്ഷേ ഈ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നമ്മുടെ ഒരു ചെറിയ വാക്കോ പ്രവൃത്തിയോ കൊണ്ട് ഒരൊറ്റ മനുഷ്യനെയെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് ശ്വാസമെടുക്കാൻ നമ്മൾ സഹായിക്കുന്നുണ്ട് എങ്കിൽ അതിനേക്കാൾ ഭംഗിയുള്ള മറ്റെന്താണ് ഈ ലൈഫിലുള്ളത്? എത്ര ആഴമുള്ള വരികളാണല്ലേ ഇത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ വലിയൊരു തോൽവി സംഭവിച്ച് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വലിയൊരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ളിൽ ശ്വാസം മുട്ടുന്ന അവസ്ഥ അനുഭവിച്ചിട്ടുള്ള എത്രയോ പേര് നമുക്ക് ചുറ്റുമുണ്ട്. വിഷമങ്ങൾ ആരോടും പറയാൻ കഴിയാതെ കൺമുന്നിലെ വഴികളെല്ലാം അടഞ്ഞു നിൽക്കും.

അവരുടെ അടുത്ത് ചെന്നിട്ട് തോളിൽ തട്ടി, സാരല്ലടാ ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയാൻ കാണിക്കുന്ന ആ ഒരു ചെറിയ മനസ്സുണ്ടല്ലോ, അതവർക്ക് നൽകുന്നത് പുതിയൊരു ജീവനാണ്. നമ്മൾ കാരണം ഒരു മനുഷ്യൻ സമാധാനത്തോടെ ഒന്ന് ശ്വാസം വിടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് അതിനേക്കാൾ വലിയൊരു അർത്ഥം ഇനി വേറെ കിട്ടാനില്ല. നമ്മൾ കൂട്ടിയ കണക്കുകൾ പലതും തെറ്റിപ്പോകാം, വലിയ വലിയ ലക്ഷ്യങ്ങൾ ചിലപ്പോൾ സമയത്തിന് നേടാൻ കഴിഞ്ഞൊന്നും വരില്ല. അതിലൊന്നും ഒട്ടും നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം വലിയൊരു ബാങ്ക് ബാലൻസോ ലക്ഷറിയസ് ലൈഫോ മാത്രമല്ല നമ്മുടെ വിജയം. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് നമ്മൾ എത്രത്തോളം ആശ്വാസമാകുന്നു എന്നതിലാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ഭംഗി അടങ്ങിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ഒരു തണലാകാനായിട്ട് കഴിയുന്നത് വലിയൊരു പുണ്യമുള്ള കാര്യമല്ലേ? ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ ഓടുക, ഒപ്പം മനുഷ്യത്വമുള്ള ഒരു നല്ല മനസ്സുകൂടെ കാത്തു സൂക്ഷിക്കുക. വലിയ സഹായങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും ആരെയും മാനസികമായിട്ട് തളർത്താതിരിക്കുക. കഠിനമായ അവസ്ഥകളിലൂടെ കടന്നുപോകുന്നവരെ ഒന്ന് ചേർത്ത് പിടിക്കുക, അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മറ്റൊരാളുടെ ഉള്ളിലെ ഭാരം ഇല്ലാതാവുന്നുണ്ടെങ്കിൽ, ഭാരം കുറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിജയം. കണക്ക് കൂട്ടലൊക്കെ തെറ്റിക്കഴിഞ്ഞാലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ജീവിതത്തെ അതിൻ്റെ ഒഴുക്കിനങ്ങ് വിടുക. ഇന്ന് മുതൽ നമ്മുടെ ഒരു ചെറിയ വാക്കുകൊണ്ട് ഒരു മനുഷ്യനെങ്കിലും സമാധാനം നൽകാൻ നമുക്ക് പറ്റണം. സ്നേഹവും കരുണയും കൊണ്ട് ഈ ലോകത്ത് നമുക്ക് കൂടുതൽ മനോഹരമാക്കാനായിട്ട് പറ്റട്ടെ.

0: Story of life.
1: Lighten your life. Lighten. നമ്മളൊക്കെ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ എന്തിനാണ് ഇത്രയധികം ഓടുന്നത്? എന്തിനാണ്? ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഒരു നല്ല ലൈഫ്, ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കണം, സാമ്പത്തികമായിട്ട് നല്ലൊരു നിലയിലെത്തണം, നാളേക്ക് വേണ്ടി ഒരുപാട് സമ്പാദിക്കണം. പണവും സമ്പത്തും നേടിയെടുക്കാനുള്ള ഈ ഒരു ഓട്ടത്തിനിടയിൽ നമ്മൾ പലപ്പോഴും ഒട്ടേറെ ത്യാഗങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് അത് പറഞ്ഞുതരട്ടെ. ഉറക്കമില്ലാത്ത രാത്രികൾ, കൃത്യസമയത്ത് കഴിക്കാത്ത ഭക്ഷണം, മാനസികമായിട്ടുള്ള പ്രഷർ, സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് സഹിക്കാറുണ്ട് അല്ലേ? നമ്മൾ വിചാരിക്കും ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും പണം കൈവന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആസ്വദിക്കാലോ എന്ന് വിചാരിക്കും. പക്ഷേ ആ പണം കയ്യിൽ വന്ന് തീരുമ്പോഴേക്കും നമ്മുടെ കൈകളിൽ നിന്ന് എന്താണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല, ചിന്തിക്കാറില്ല. കൂടുതൽ സമ്പന്നനാവാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, അപകടപ്പെടുത്തരുത്. കാരണം ഈ ലോകത്ത് ആരോഗ്യമാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് അല്ലേ? ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിട്ടും ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയേക്കാൾ വലിയൊരു ദൗർഭാഗ്യം എന്താണുള്ളത്? കോടികൾ വിലയുള്ള വീടും റൂമും കിടക്കയൊക്കെ ഉണ്ടായിട്ടും അതിൽ സമാധാനത്തോടെ നിങ്ങൾക്കൊന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ ആ പണം കൊണ്ട് എന്താണ് പ്രയോജനം? പണം സമ്പാദിക്കാൻ വേണ്ടി ആരോഗ്യത്തെ കളയുകയും പിന്നീട് ആ സമ്പാദിച്ച പണം മുഴുവൻ നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുന്ന എത്രയോ മനുഷ്യരെ നമ്മൾ ദിവസവും കാണാറുണ്ട്. ഒരു വലിയ വട്ടക്കണ്ണിയുടെ ഉള്ളിൽ അകപ്പെട്ടു പോയതുപോലെയാണ്. സമ്പത്ത് എന്ന് പറയുന്നത് വെറും പണവും സ്വർണവും വസ്തുക്കളും മാത്രമല്ല രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ കഴിയുന്നത്, രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു ശരീരം നമ്മുടെ കൂടെയുള്ളത്, സമാധാനമുള്ള ഒരു മനസ്സുള്ളത്, ഇതാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ആരോഗ്യമുള്ളൊരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയ പണം എപ്പോൾ വേണമെങ്കിലും കഠിനാധ്വാനം കൊണ്ട് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. എന്നാൽ എത്ര കോടികൾ കൊടുത്തു കഴിഞ്ഞാലും നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം അത്ര എളുപ്പത്തിൽ നമുക്ക് തിരിച്ചു വാങ്ങാൻ കഴിയില്ല. ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെയാണ് ഈ ഒരു മാറ്റം വരേണ്ടത്. കഠിനമായിട്ട് അധ്വാനിക്കുക, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ ഓടുക, അതിൽ യാതൊരു തെറ്റുമില്ല, അത് തന്നെയാണ് ശരി. പക്ഷെ ആ ഓട്ടത്തിനിടയിൽ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരിക്കലും മറന്നു പോകരുത്. കൃത്യമായിട്ടുള്ള റെസ്റ്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, പിന്നെ മെൻ്റൽ പീസ്, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വേണം. അല്ലാതെ ആരോഗ്യത്തെ ബലികഴിച്ചുകൊണ്ട് നേടുന്ന ഒരു വിജയവും നിങ്ങൾക്ക് പൂർണ്ണമായ സന്തോഷം തരില്ല. നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനെ നന്നായിട്ട് പരിപാലിക്കണ്ടേ? സോ ഇന്ന് മുതലെങ്കിലും സ്വന്തം ആരോഗ്യത്തിന് കൂടെ പ്രയോറിറ്റി കൊടുക്കുക. പണത്തിന് പിന്നാലെയുള്ള ഈ അന്ധമായിട്ടുള്ള ഓട്ടമൊന്ന് കുറച്ചിട്ട് ജീവിതത്തെ ആരോഗ്യത്തോടെ ആസ്വദിക്കാനായിട്ട് പഠിക്കുക. ശരീരത്തെയും മനസ്സിനെയും സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നോക്കുക.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
3: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
4: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
3: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: കോയർ ടീമിൽ പാടിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ പിന്നീട് ലോകം നന്നാക്കണമെന്ന് തോന്നി വടക്കേ ഇന്ത്യയിൽ പോയി പള്ളിയിലച്ഛനാകാൻ ശ്രമിച്ച ഒരാൾ. വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള, സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം. ജെറി അമൽദേവ് എന്ന മ്യൂസിഷ്യനെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ച ഒരു പിടി നല്ല സിനിമകളിൽ ഒന്നാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, ബിച്ചു തിരുമലയുടെ വരികൾ, എസ് ജാനകിയുടെ ആലാപം. മിഴിയോരം എന്ന ഗാനമാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

0: മൊത്തം 75 സിനിമകൾക്ക് വേണ്ടി പാട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തു വന്നത് 35 സിനിമകൾ മാത്രം. പക്ഷെ മതിയല്ലോ, ആ 35 സിനിമകളിലുള്ള പാട്ടുകളും നമ്മൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്.
1: പൂവല്ല പൂന്തളിരല്ല മാനത്തെ മണിവില്ലല്ല.
0: യെസ്, പി ഭാസ്കരന്റെ വരികൾ കാട്ടുപോത്ത് എന്ന സിനിമയിൽ യേശുദാസ് പാടിയ ഈ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. നിങ്ങളോടൊപ്പം RG ഹീര.

ജെറി അമൽദേവ് എന്ന മ്യൂസിഷ്യന്റെ പാട്ടുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ശബ്ദം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം ഒന്നായിരുന്നു, യെസ്, കെ ജെ യേശുദാസ്. നമ്മളോട് സാധാരണ സംസാരിക്കുമ്പോൾ യേശുദാസിന്റെ ഒരു സാധാരണ ശബ്ദം തന്നെയാണ്. പക്ഷേ പാട്ടുകൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുകയും ഈ പാട്ട് ആംപ്ലിഫൈ ചെയ്ത് സ്പീക്കറിലൂടെ കേൾക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വോയിസിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യേശുദാസിന്റെ ശബ്ദത്തെപ്പറ്റി ജെറി അമൽദേവ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല പാട്ടുകൾക്ക് ശബ്ദമേകിയിട്ടുള്ളത് കെ ജെ യേശുദാസ് തന്നെയാണ്. എഗെയിൻ കാട്ടുപോത്ത് എന്ന സിനിമയിൽ നിന്ന് പി ഭാസ്കരിന്റെ വരിയിൽ മാനവ ഹൃദയത്തിൻ നൊമ്പരമറിയാതെ എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കുന്നത്. അഹലി FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഈ ഒരൊറ്റ പാട്ട് എത്ര പെട്ടെന്നാണ് മലയാളിയുടെ ഹൃദയങ്ങളിൽ കയറിയത് അല്ലെ. അധികം രാഗങ്ങളൊന്നുമില്ല, ഒരു വെസ്റ്റേൺ ട്യൂൺ അങ്ങ് ഇട്ടു, അത്രേ ഉള്ളൂ, അത്ര സിമ്പിളാണ് ഈ പാട്ട് എന്നാണ് ജെറി അമൽദേവ് പറയുന്നത്. ഈ പാട്ടിനെ പറ്റി ജെറി അമൽദേവിനോട് പറയുമ്പോൾ, ഒരു താരാട്ടുപാട്ടാണ് വേണ്ടത്, താരാട്ടുപാട്ടാവുമ്പോ അധികം ബഹളം പാടില്ലല്ലോ, കുട്ടി എണീക്കാൻ പാടില്ലല്ലോ, അപ്പോ അതിനനുസരിച്ച് ഒരു വെസ്റ്റേൺ ട്യൂൺ ഇട്ടു, രാഗമൊന്നുമില്ല. അങ്ങനെയാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് കെ ജെ യേശുദാസും എസ് ജാനകിയും ചേർന്ന് നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന സിനിമയിൽ ഈ പാട്ടുണ്ടാകുന്നത്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

0: ട്യൂൺ ഉണ്ടാക്കുന്നു, അതിനുശേഷം വരികൾ എഴുതുന്നു. അതാണ് ജെറി അമൽ ദേവിന്റെ ഒരു രീതി. അങ്ങനെ ഒരു ട്യൂൺ കൊടുത്തു. അപ്പൊ സത്യൻ അന്തിക്കാട് പറഞ്ഞു, ഞാൻ ഒരാളെ വിടാം, അദ്ദേഹം ഇതിന് കൃത്യമായ വരികൾ എഴുതി തരും. കവി മുല്ലനേഴിയായിരുന്നു അത്. ഒരു സാധാരണ മുഷിഞ്ഞ വസ്ത്രവും ഒരു തോളിലൊരു സഞ്ചിയൊക്കെ ഇട്ട് വന്നപ്പോ ജെറി അമൽദേവിന് ചെറിയൊരു സംശയം തോന്നി. ഇദ്ദേഹത്തിന് എനിക്ക് വേണ്ട വരികൾ എഴുതി തരാൻ പറ്റുമോ? പക്ഷേ ജെറി അമൽദേവിനെ ഞെട്ടിച്ചുകൊണ്ട് ആ വരികൾ വന്നു.
1: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം.
0: യെസ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിൽ മുല്ലനേഴിയുടെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം. കെ ജെ യേശുദാസ് പാടിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ വിത്ത് ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.
2: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം.

യേശുദാസ് എന്ന പാട്ടുകാരന്റെ ബേസ് ടോൺ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളൊരു പാട്ടാണ് ദേവദുന്ദുബി. ഒരു ശോകഗാനമാണ് ഇതിന്റെ രണ്ട് വേർഷൻ ഉണ്ടെങ്കിലും ഈ പാട്ടിനെ ലിഫ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇതിനെ അതിന്റെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത് കൈതപ്പുറത്തിന്റെ വരികളാണ് എന്നാണ് ജെറിയാമൽദേവ് പറയുന്നത്. എന്നെന്നും കണ്ണേട്ടൻ എന്ന സിനിമയിൽ യേശുദാസ് പാടിയ ദേവദുന്ദുബി അദ്ദേഹത്തിന്റെ ബേസ് ടോൺ ഏറ്റവും അധികം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കുന്നത്. ഓൺ അഹ്ലി എഫ് എം ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

ജീപ്പ് ഓടിച്ച് ഒരാൾ പോകുമ്പോൾ പുറകിൽ നിന്നൊരു പെൺകുട്ടി വിളിക്കുന്നു. ആ രീതിക്ക് വേണം ഈ പാട്ട് വരാൻ. ഇതായിരുന്നു ജെറി അമൽദേവിനോട് പറഞ്ഞ കഥ, അല്ലെങ്കിൽ സന്ദർഭം. പെട്ടെന്ന് തന്നെ വരികൾ ഉണ്ടാവുന്നു. മുക്കുറ്റിപ്പൂവേ. ബിച്ചു തിരുമല പറയുന്നു, അങ്ങനെ വേണ്ട, വേറെ വരികൾ തരാം ഞാൻ. നമുക്ക് മുക്കുറ്റിപ്പൂ വേണ്ട, മഞ്ഞണിക്കൊമ്പിൽ. ആ വരികൾ ഉണ്ടാകുന്നു. യെസ്, എസ് ജാനകി പാടിയ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സിനിമയിലെ ഈ പാട്ടുണ്ടായതും ഇങ്ങനെയൊരു കോൺവെർസേഷനിൽ നിന്നാണ്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജെ ഹീര.

പാട്ടുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ജെറി അമൽദേവ് എന്ന മ്യൂസിഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്ന വളരെ ഭംഗിയുള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കിയ പാട്ട്, ടക്കെന്ന് ചെയ്ത പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പാട്ടാണ്. അത്തപ്പൂവും നുള്ളി, കൃഷ്ണപ്പൂവും നുള്ളി, യെസ്, പുന്നാരം ചൊല്ലി ചൊല്ലി എന്ന സിനിമയിൽ ഒ എൻ വിയുടെ ലിറിക്സിൽ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺ ടു അഹല്യ എഫ്.

0: ചിലത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നു. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെ ഒക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും. രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.